ജനേതമാനാദക്ഷിണതൗഭവേദക്ഷിണം ഭാഗമത്തേവദത്തേജ്ഞാമേദമേദമേഹുപരീതം മാനുഷം കർഷാനുംക്ഷന്തരാജാവേക്ഷന്തകം ഹാത്തയാവലത്തമന്വാത്ത

ഹിരണ്യദേഹദേവാദാസ്കന്നദാസ്കന്നദാകരിഷ്യന് യദ്ദേവാനാഞ്ചക്ഷ്യാഗോത്തികലേവഗിഞ്ചപ്രതിജഗ്രാഹവഞ്ചമാതപ്പാദരണങ്കണോതോ ചിരന്നർജ്ജലോധാവയോ ബ്രഹ്മാഗോചരന്നമുദഗാമുദാമലിം യദ്ദേവാനാഞ്ചക്ഷ്യാഗോത്തികലേവഗിഞ്ചപ്രതിജഗ്രാഹവഞ്ജന്മാതപ്പാദരണങ്കണോതോ ൃതംഭാസിന്ധാന്യേന രാജ്യന്തുവേഷ്മാനുരാജപ്രിയേലോക്കാൻ കൂഷ്മാന്ദേവ്യാജ്യമോദയോമേക്ഷാത്മാനം മുനേക്ഷരമാനം ബ്രാഹ്മണേ അതാനഹരേ പ്രത്യേകൃഷ്ടവസ്യമാനാം ബ്രഹ്മത്വം

0: മുഖമായിട്ട് കാശി പഞ്ചകത്തിനെ ഇന്നലെ ആദ്യത്തെ ശ്ലോകവും നാലാമത്തെ ശ്ലോകവും അല്പമൊന്ന് ചൊല്ലി. തീർത്ഥം എന്ന് വെച്ചാൽ പവിത്രീകരിക്കുന്നത്. എപ്പോഴാണ് പവിത്രത ഉണ്ടാവുന്നത്? എപ്പോ പവിത്രീകരിക്കപ്പെടും? അപവിത്രമായിട്ട് എന്താണ് ഉള്ളത്? ചഞ്ചലമായ മനസ്സ് തന്നെയാണ് അപവിത്രം, ബഹിർമുഖമായ മനസ്സ്. അപവിത്ര പവിത്രോ വാ സർവാവസ്ഥാം ഗതോപി വാ യസ്മരേത് പുണ്ഡരീകാക്ഷം സ ബാഹ്യാഭ്യന്തര ശുചിഹി എന്നൊരു ശ്ലോകം സാധാരണ ചൊല്ലും. സങ്കല്പത്തിലൊക്കെ ചൊല്ലും. ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ പാപത്തിനെയും എൻലിസ്റ്റ് ചെയ്ത് പറയുകയും ചെയ്യും. എത്ര അപവിത്രമാണെങ്കിലും യസ്മരേത് പുണ്ഡരീകാക്ഷം, ആരാണ് ഭഗവാനെ സ്മരിക്കുന്നത്? സ ബാഹ്യ ആഭ്യന്തര ശുചി, ആന്തരികവും ബാഹ്യവുമായി അയാള് ശുചിയായിട്ട് തീരും. പുണ്ഡരീകാക്ഷൻ എന്ന് വെച്ചാൽ ഹൃദയസ്ഥനായ അന്തര്യാമിയാണ്. നാം അന്തര്യാമിയെ കാണുമ്പോ അഥവാ ആത്മജ്ഞാനം ഉള്ളിൽ തെളിയുമ്പോഴാണ് പവിത്രത ഉണ്ടാവുന്നത്. പവിത്രത ഉണ്ടാവാൻ കാരണം ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഈ അഹങ്കാരമല്ല, നിത്യശുദ്ധമായ സത്യമാണ് എന്ന് ഉള്ളില് കാഴ്ച, ഉൾക്കാഴ്ച ഉണ്ടാവും, ഇൻസൈറ്റ് ഉണ്ടാവും. അതിന് ഒരു ക്ഷണനേരം ഉണ്ടായാൽ പോലും അത് സമാധി തന്നെയാണ്, ജ്ഞാനസമാധി. അത്തരത്തിലുള്ള ഉൾക്കാഴ്ച കൊണ്ടാണ് പവിത്രത ഉണ്ടാവുന്നത്, പരിശുദ്ധി ഉണ്ടാവുന്നത്. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗസംസിദ്ധ കാലേന ആത്മനി വിന്ദതി. ജ്ഞാനം പോലെ പവിത്രമായിട്ടൊന്നും തന്നെയില്ല. ജ്ഞാനം എങ്ങനെ ഉണ്ടാവുന്നു? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ. ശ്രദ്ധ ഉണർന്നു കഴിയുമ്പോ ജ്ഞാനം ഉണ്ടാവുന്നു. ഗുരുവാക്യ ശ്രവണം കൊണ്ടും അന്തർമുഖമായ വിചാരം കൊണ്ടും ക്രമേണ നമ്മളുടെ ഞാൻ എന്ന അനുഭവം ശുദ്ധ ചിത്തായിട്ട്, സ്വതന്ത്രമായിട്ട്, അവബോധമായിട്ട് ഉള്ളില് പ്രകാശിക്കും. അവിടെ ഭഗവാൻ പ്രകാശിക്കും, അന്തര്യാമി പ്രകാശിക്കും. അത് തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. സത്യം ജ്ഞാനം അനന്തം. അതിന്റെ അനുഭവമോ ശാന്തിയാണ്. മനസ്സ് എപ്പോ സമ്പൂർണമായി ഉപരമിക്കുന്നുവോ, മനസ്സ് എപ്പോ ഉദിക്കുന്ന സ്ഥലത്ത് അടങ്ങുന്നുവോ, അപ്പോഴേ ശാന്തി ഉണ്ടാവുള്ളൂ. മനസ്സ്, മനസ്സമാധാനം എന്ന് പറയുന്ന വാക്ക് തെറ്റാണെന്നാണ്. സമാധാനമുള്ളപ്പോ മനസ്സില്ല, മനസ്സ് പ്രവർത്തിക്കുമ്പോ സമാധാനമില്ല. മനസ്സെപ്പോ അടങ്ങുന്നുവോ, നിശ്ചലമാവുന്നുവോ, അതിന്റെ മൂലത്തിൽ അടങ്ങുന്നുവോ, വാസനാമയമായി ചലിക്കാതിരിക്കുന്നുവോ, ബോധപൂർവം ആ സ്ഥിതി നമുക്ക് വരുമ്പോ, ഉറക്കത്തിൽ വരുന്നുണ്ട് ദിവസം, അങ്ങനെയല്ലാതെ ബോധപൂർവം ജാഗ്രത അവസ്ഥയിൽ ജാഗ്രതയായിട്ടിരിക്കുമ്പോ, അലേർട്ട്നെസ്സോടെ ഇരിക്കുമ്പോ, നിശ്ചലത സ്റ്റിൽനെസ് വരുന്നുവോ, ആ സ്ഥിതിക്കാണ് സമാധി എന്ന് പേര്. അവിടെ കേവലമായ ചിത്ത്, ബ്രഹ്മം അഥവാ പരമാത്മസ്വരൂപം ഹൃദയത്തിൽ പ്രകാശിക്കണം, ശാന്തി ഉണ്ടാവണം. ആ ശാന്തിയാണ് എല്ലാ തീർത്ഥയാത്രയുടെയും സകലത്തിന്റെയും ലക്ഷ്യം. നാടും നഗരമും നൽതിരുക്കോയിലും തേടിത്തിരിന്ത് ശിവപെരുമാനെന്നു പാടുമിൻ, പാടിപ്പണിമിൻ പണിന്തപിൻ കൂടിയ നെഞ്ചത്ത് കോയിലായിക്കൊള്ളവനെ എന്ന് തിരുമൂല തിരുമന്ദിരത്തില് പാടി. മെനക്കെട്ട് തീർത്ഥയാത്രയൊക്കെ ചെയ്ത് പല സ്ഥലങ്ങളിലേക്കും ചെല്ലൂ. നാടും നഗരമും നത്തിരുക്കോയിലും തേടിത്തിരിന്ത് ശിവപെരുമാനെന്നു പാടുമിൻ. ഈ ഭക്തന്മാരൊക്കെ അവിടെ പോയി പല ക്ഷേത്രങ്ങളും ദർശിച്ച് ഭഗവാനെ പാടി. അവസാനം നെഞ്ചത്ത് കോയിലായിക്കൊള്ളുവനെ, നമ്മൾ തേടി അലഞ്ഞ ഭഗവാൻ ഹൃദയത്തില് പ്രകാശിക്കാം. അപ്പൊ തീർത്ഥയാത്ര വേണ്ടെന്ന് പറഞ്ഞില്ല. തീർത്ഥയാത്രയ്ക്ക് പോകുന്നതിന്റെ ഉദ്ദേശം എന്താ? നമ്മൾക്ക് വീട്ടിൽ ഇരുന്നിട്ട് ഭഗവത് ധ്യാനം ചെയ്യാൻ കഴിയില്ല, തീർത്ഥയാത്ര കൊണ്ടാണ് സാധിക്കണതെങ്കിൽ നടക്കട്ടെ. ഏകാന്തമായി എങ്ങനെ നടന്ന് ഭഗവത് ധ്യാനം ചെയ്ത് തീർത്ഥയാത്ര പഴയകാലത്തൊക്കെ നടക്കലാണ്, ഇന്നും ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. നടക്കാം, നടന്ന് ഹൃദയത്തില് തനിയെ ഭഗവത് ധ്യാനം ചെയ്തുകൊണ്ട് ഏകയേവ ചരേത് തസ്മാത് കുമാര്യായവ കങ്കണ എന്ന് ഭാഗവതം. ഏകയേവ ചരേത്, തനിയെ ഹൃദയത്തില് ധ്യാനിച്ചുകൊണ്ട് നടന്ന് സഞ്ചാര സമാധി. അങ്ങനെ നടന്ന് നാമം ജപിക്കലൊക്കെ അങ്ങനെ പഴകാം, നടന്നുകൊണ്ടൊക്കെ. അപ്പൊ കാലിങ്ങനെ നടക്കും, ഉള്ളിലെങ്ങനെ ജപം നടക്കും, ഭഗവത്ധ്യാനം നടക്കും, ആത്മവിചാരം നടക്കും. അങ്ങനെയൊക്കെ പഴകി തീർത്ഥയാത്ര ചെയ്യുകയാണെങ്കിൽ അവസാനം അതിന്റെ ഫലം എന്താ? മനോനിവൃത്തിഹി പരമോപശാന്തിഹി സാ തീർത്ഥവര്യാ മണികർണികാച്ച്. മനസ്സ് പരിപൂർണമായി നിവൃത്തമായി പരമമായ ഉപശാന്തിയിലേക്ക് വരുന്നു, ഉപരമണത്തിലേക്ക് വരുന്നു. അത് തന്നെ തീർത്ഥം. സത്സംഗത്തിൽ അത് എളുപ്പത്തിൽ നടക്കുന്നത് കൊണ്ട് ഭാഗവതം പറഞ്ഞു, സത്സംഗം എവിടെ നടക്കുന്നു അവിടെ എല്ലാ നദികളും എല്ലാ തീർത്ഥക്ഷേത്രങ്ങളും എല്ലാ തീർത്ഥസ്ഥലങ്ങളും എല്ലാം ഉണ്ടെന്നാണ്. എന്താന്ന് വെച്ചാൽ എല്ലാത്തിന്റെയും ഇഫക്റ്റ് എന്താ? പരമോപശാന്തി മനോനിവൃത്തി. ബഹിർമുഖമായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സ് അന്തർമുഖമായി തിരിഞ്ഞ് തന്റെ പിറപ്പിടം എവിടെയോ അവിടെ വന്നിരിക്കണം. മനസ്സിന്റെ പിറപ്പിടം ആത്മാ തന്നെയാണ്. ആത്മാവിൽ നിന്നല്ലാതെ മനസ്സ് എവിടെ നിന്ന് ഉദിക്കും? മനസ്സുദിച്ച ശേഷമാണ് ജഗത്ത് മുഴുവൻ തോന്നണത്. മനസ്സുദിച്ച ശേഷമാണ് ഞാൻ എന്നുള്ള ഈ സെപ്പറേറ്റ് അസ്യൂംഡ് പേഴ്സണാലിറ്റി ഉണ്ടാവണത്, വ്യക്തിത്വം ഉണ്ടാവണത്, അല്ലേ? ഉറക്കത്തിൽ മനസ്സ് ലയിക്കുമ്പോ ഞാൻ എന്ന വ്യക്തിത്വം മറഞ്ഞു പോണല്ലോ. ലയമാവുമ്പോ മനസ്സ് ഉദിച്ച ഉടനെ ആദ്യം ഞാൻ എന്ന് തോന്നി, ഞാൻ ഇന്ന ആളാണെന്നൊക്കെ തോന്നി, പിന്നെ ഈ ജഗത്തിനെയൊക്കെ കാണുന്നു. ഇപ്പോ നമ്മളെക്കുറിച്ച് നമുക്കുള്ള ഐഡിയ ഈ മനസ്സ് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരാളാണ് ഇപ്പൊ നമ്മളിൽ ഞാനായിട്ടിരിക്കുന്നത്. അതെന്റെ യഥാർത്ഥ ഞാനല്ല. എന്റെ യഥാർത്ഥ ഞാൻ, എന്റെ യഥാർത്ഥ സത്ത. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പല ആളുകളും പറയണത് ഇല്ലല്ലോ. ഡീപ് സ്ലീപ് സ്റ്റേറ്റില് നമ്മളുണ്ടോ ചോദിച്ചാൽ സാധാരണ ആളുകളുടെ എക്സ്പ്രഷൻ ഇല്ലല്ലോ എന്നാണ്. അതായത് ഇപ്പൊ ഞാൻ ആരാണെന്ന് കരുതിയിരിക്കുന്നുവോ ആ ഞാൻ അവിടെ ഇല്ലാതാവുകയും പിന്നെ അവരോട് ചോദിച്ചാൽ ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചോദിച്ചാൽ പറയാം അതുണ്ടെന്ന്. അപ്പൊ ആ ജീവൻ ആരാണ്? നിങ്ങളില്ല, ഒരു ജീവൻ ഉണ്ടെന്ന് വെച്ചാൽ ജീവൻ വേറെ, നിങ്ങൾ വേറെയാണോ? അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഇത്തിരി ചിന്തിക്കുന്നത്. അപ്പൊ ഓ ഞാനില്ല, പക്ഷെ സത്തയുണ്ട്. അപ്പൊ ഈ ഞാൻ എന്ന് പറയുന്നത് എന്റെ ഉണ്മയായ ഞാനല്ല. സുഷുപ്തി അവസ്ഥയിലും ഏതൊന്നുണ്ടോ, സുഖമായി ഉറങ്ങുന്ന അവസ്ഥയിലും ഏതൊന്നുണ്ടോ, അത് എന്റെ യഥാർത്ഥ സത്തയാണ്. അപ്പൊ ജാഗ്രതയിൽ ശ്രദ്ധിച്ചാൽ പതുക്കെ പതുക്കെ നമ്മൾ വിചാരം ചെയ്ത് ഉള്ളിൽ പോകുമ്പോ നമ്മൾ പതുക്കെ കാണും നമ്മളെ തന്നെ. പല സമയവും നമ്മൾ വ്യക്തിയായിട്ടൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോ ഈ വ്യക്തിത്വം ഒന്നുമില്ല. വ്യക്തിത്വം ചിന്തിക്കുമ്പോഴേ ഉള്ളൂ. കണ്ണാടിയിൽ നോക്കുമ്പോ നമ്മളുടെ വ്യക്തിത്വം കാണുന്ന പോലെ റിഫ്ലക്ഷൻ. കണ്ണാടിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാ ഇല്ല അല്ലെ, നോക്കുമ്പോണ്ട്. അതേപോലെ ഞാൻ എന്ന ഇമേജ് ചിത്തവൃത്തികൾ വരുമ്പോഴേ ഉള്ളൂ. അപ്പൊ ചിത്തവൃത്തികൾ ഉദിക്കാതെ മൂലത്തിൽ അടങ്ങുന്നതാണ് പരമ ഉപശാന്തി എന്ന് പറഞ്ഞു. മനോനിവൃത്തി പരമോപശാന്തി. മനസ്സ് നിവൃത്തമാവുക. ബഹിർമുഖമായി മനസ്സ് പോകുന്നത് പ്രവൃത്തിയാണ്, അന്തർമുഖമായി മനസ്സ് തിരിയുന്നത് നിവൃത്തിയാണ്. നമ്മളുടെ അധ്യാത്മ സാധന മുഴുവൻ മനസ്സിനെ അന്തർമുഖമായി തിരിച്ചുവിടുന്നതിലാണോ ഉള്ളത്? അതിനെന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിക്കണം. പതുക്കെ പതുക്കെ അതിനെ ഉള്ളിലേക്ക് തിരിച്ചുവിടണം. ഉൾനാടുള തൊളിരും. നമ്മുടെ ഭഗവാൻ ആത്മവിദ്യാകീർത്തനം എന്ന് ഒരു പാട്ടിൽ പറയണം. ഉൾനാടുള തൊളിരും അണ്ണാമലയേൻ ആന്മാ കാണുമേ, അരുളും വേണുമേ, അൻപു പൂണുമേ, ഇൻപു തോണുമേ. ഉൾനാടുളത്തൊളിരും അണ്ണാമലയിൻ ആന്മാ കാണുമേ. മനസ്സ് ഉന്മുഖമാവുമ്പോഴാണ് അരുണാചലത്തിനെ ഹൃദയത്തിൽ കാണുന്നത്. അപ്പോഴാണ് അതിനെന്ത് വേണം? അരുളും വേണുമേ. അരുളെന്ന് വെച്ചാൽ കൃപ. സദ്ഗുരു കൃപയോ മഹാത്മാക്കളുടെ കൃപയോ സത്സംഗത്തിന്റെ ബലമോ ഒക്കെ എന്തിനാണ്? നമ്മളുടെ ബഹിർമുഖമായിട്ടുള്ള മനസ്സിനെ ഉള്ളിലേക്ക് തിരിച്ചുവിടാൻ. ഉന്മുഖമായി അന്തർമുഖനായിരിക്കുന്ന ഒരു ജ്ഞാനിയുടെ സമ്പർക്കം ഉണ്ടാവുമ്പോ നമുക്ക് നമ്മളുടെ മനസ്സ് നമ്മളെ അറിയാതെ അന്തർമുഖമാവും. അവരിയിരിക്കുന്ന ഇരിപ്പ് അവരുടെ എന്താ രാമകൃഷ്ണദേവൻ പറയും, അടയിരിക്കുന്ന കോഴിയെ പോലെയുള്ള ഇരിപ്പ്. അടയിരിക്കുന്ന കോഴിയെ പോലെ അന്തർമുഖ ദൃഷ്ടിയോടുകൂടെയുള്ള യോഗികളുടെ ഇരിപ്പ്. അതിന് പക്വതയുള്ള ആളുകളിലേക്ക് അത് പകർന്നു കിട്ടുമെന്ന്. അപ്പോ സത്സംഗത്തില് നമ്മളറിയാതെ നമ്മളുടെ മനസ്സ് അന്തർമുഖമാവുകയും വിഷമമില്ലാതെ അന്തർമുഖത സിദ്ധിക്കുകയും മനസ്സ് നിവൃത്തമാവുകയും ചെയ്യും. നിവൃത്തമാവുമ്പോ അതിന് മനസ്സെന്ന് പേരില്ല, ചിത്ശക്തി എന്ന് പേര്. പ്രവൃത്തമാവുമ്പോ അതിന് ചിത്ശക്തി എന്ന് പേരില്ല, മനസ്സെന്ന് പേര്. ഒരേ സാധനം തന്നെയാണ്. ലളിതാ സഹസ്രനാമത്തിലുണ്ട്, ചിത്ശക്തി ചേതനാരൂപം ജഡശക്തി ജഡാത്മിക. അത് ബഹിർമുഖമാവുമ്പോ അത് ജഡശക്തി എന്നാണ്. എന്നുവെച്ചാൽ ഇറ്റ് വിൽ കോൺസ്റ്റന്റ്ലി കണക്ട് യു ടു ഇനേർട്ട് തിങ്സ്. അതുകൊണ്ട് അതിന് ജഡശക്തി എന്ന് പേര്. അത് തന്നെ അന്തർമുഖമായി നമ്മളെ ഭഗവാന്റെ അടുത്ത് നമ്മളുടെ തന്നെ മൂലത്തിലേക്ക് നമ്മളെ ബന്ധിക്കുമ്പോ, കണക്ഷൻ അങ്ങടേക്ക് ആക്കി തരുമ്പോ അത് ചിത്ശക്തി എന്ന് പേര്. നമ്മൾ നാമം ജപിക്കുന്നതും ഭഗവത് ധ്യാനം ചെയ്യുന്നതും ഒക്കെ അതിനു വേണ്ടിയാണ്, മനസ്സിനെ അന്തർമുഖമാക്കാൻ. നമ്മൾ അന്വേഷിക്കുന്ന വസ്തു നമ്മളുടെ പിറപ്പിടത്തിൽ മൂലത്തിൽ തന്നെ ഉണ്ട്. അവിടെ ചെന്ന് നമ്മളുടെ വ്യക്തിത്വത്തിനെ ഇല്ലാതാക്കി നമ്മളുടെ മരണത്തിന് നമ്മൾ തന്നെ കാണുകയാണ്. എന്നുവെച്ചാൽ നമ്മളെന്ന് ധരിച്ചിരിക്കുന്ന ഈ വ്യക്തിത്വം, അജ്ഞാനകൃതമായ ഈ ഇമേജ്, അത് സമ്പൂർണമായി ഇല്ലാതാവുന്നതും നിത്യശുദ്ധമായ സത്യം ഹൃദയത്തിൽ പ്രകാശിക്കുന്നതും നമ്മൾ തന്നെ കാണുന്നു. അപ്പോഴാണ് പരമോപശാന്തി, പരമമായ ശാന്തി. ശാന്തി തന്നെയാണ് ജ്ഞാനം, ശാന്തി തന്നെയാണ് മോക്ഷം, ശാന്തി തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം, ശാന്തി തന്നെയാണ് ഭക്തിയുടെ പരമമായ ലക്ഷ്യം. വാസ്തവത്തിൽ ശാന്തി ആർക്ക് സിദ്ധിച്ചിരിക്കുന്നുവോ അവൻ മറ്റൊന്നും പിന്നെ ആഗ്രഹിക്കില്ല. ബാക്കി എല്ലാ അനുഭവങ്ങളും മനസ്സിന്റെ സഹായത്തോടുകൂടിയുള്ളതാണ്, വികാരങ്ങളോടുകൂടിയുള്ളതാണ്. ശാന്തി വികാരമല്ല. ശാന്തിയെ അനുഭവിച്ച് കഴിയുമ്പോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ശാന്തി എന്നുള്ളത് ഒരു വികാരാനുഭവമല്ല. എത്ര നേരം വേണമെങ്കിൽ അതിലിരിക്കാം. അത് നമ്മളുടെ സ്വരൂപമാണ്. ശാന്തി നമ്മളുടെ സ്വരൂപമാണ്. മനസ്സ് വന്നതിൽ മൂടുപടമിടുമ്പോഴാണ് ഒന്നിൽ ചിത്തവൃത്തികൾ ഉദിക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങുകയോ ചെയ്യുന്നത്. രണ്ടും മനസ്സാണ്. മനസ്സിന് രണ്ട് കാര്യമേ അറിയുള്ളൂ, ഐദർ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് തോട്ട്സ് ഓർ ഇറ്റ് വിൽ ക്രിയേറ്റ് ഓർ ഇറ്റ് വിൽ ഗോ ടു ടോർപ്പർ സ്ലീപ്പ്. ഉറക്കവും മനസ്സിന്റെയാണ്, ചിത്തവൃത്തികളും മനസ്സിന്റെയാണ്. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടേണം അറിവായി, അതിനിന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടേണം അറിവായി. ഉണരരുത് എന്ന് വെച്ചാൽ ചിത്തവൃത്തികളെ പൊന്തിക്കരുത് എന്നാണ്. ഉറങ്ങിടാതിരുന്നിടേണം. ചിത്തവൃത്തികളെ അടക്കിയാൽ എന്ത് ചെയ്യും? ഉറങ്ങും അല്ലേ? പലരും നാമം ജപിക്കുന്നതൊക്കെ എന്തിനാ? ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി നാമം ജപിച്ചാൽ നല്ലവണ്ണം ഉറക്കം വരും. നാമം ജപിക്കാൻ, നാമം ജപവും ഉറക്കവും കൂടെ കണക്ഷനാണ്. നാമം ജപിക്കുമ്പോൾ എന്താവുന്നു? ബഹിർമുഖമായ മനസ്സ് ചിത്തവൃത്തികളെ ഉദിക്കാൻ അനുവദിക്കാതെ ആവുമ്പോ പിന്നെ അതിന് ഒരു പോക്കടമേ ഉള്ളൂ, ഉറക്കം. അപ്പോഴും മനസ്സ് ജീവിക്കുന്നു. അപ്പൊ ഉറക്കമും ഇല്ല, ഉറക്കത്തിനാണ് ലയം എന്ന് പറയുന്നത്. ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ട ഒരു ഉറക്കമുണ്ട്, അത് പോട്ടെ. പക്ഷെ നമ്മളുടെ അധ്യാത്മ സാധനാ വിഷയത്തിൽ, സാക്ഷാത്കാര മാർഗത്തിലേക്ക് നമ്മൾ ധ്യാനത്തിനും ആത്മവിചാരത്തിനും ശ്രമിക്കുമ്പോൾ മനസ്സെന്ത് ചെയ്യും? ഉറങ്ങിപ്പോകും. ഒരു രമണ ഭഗവാൻ വിരൂപാക്ഷ ഗുഹയിൽ ഇരിക്കുമ്പോ സന്യാസി വേഷം കെട്ടിയിട്ടുള്ള ചിലർ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് മഹർഷിയെ. അപ്പൊ അതിൽ ബാലാനന്ദൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ മഹർഷിയെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മഹർഷി മിണ്ടാതിരിക്കണത് കൊണ്ട് ഇയാള് മഹർഷിയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് പറയും, ഇന്ത കുഴന്ത എന്നോട് ശിഷ്യൻ, ഈ കുട്ടി എന്റെ ശിഷ്യനാണ്, പണമൊക്കെ വെച്ച് നമസ്കരിക്കും എന്നൊക്കെ പറയും. വരുന്ന വലിയ പണക്കാരായിട്ടുള്ള ആളുകൾ എടുത്തൊക്കെ, എന്നിട്ട് അതൊക്കെ എടുത്തോണ്ട് പോകും. എന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, ഞാൻ എന്റെ ശിഷ്യന് നിർവികൽപ്പ സമാധി അഭ്യാസം പറഞ്ഞു കൊടുക്കാൻ പോവാണെന്ന്. മഹർഷിയുടെ തലയിലൊക്കെ പിടിച്ച് പ്രാണനെ അടക്കിക്കോളൂ, ഞാൻ നിനക്ക് നിർവികൽപ്പ സമാധി തരാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ്, അതൊരു തമാശ. വാസുദേവ ശാസ്ത്രി ചിലരൊക്കെ ചുറ്റും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മുമ്പില് ഞാനിതാ എന്റെ ശിഷ്യന് നിർവികൽപ്പ സമാധി കൊടുക്കാൻ പോണു എന്നൊക്കെ പറഞ്ഞ് നാഡിയെ പിടിക്കലും പ്രാണനെ പിടിക്കലും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു. മഹർഷി ഒരു അനക്കമില്ലാതെ കണ്ണു തുറന്ന് നിശ്ചലമായിട്ട് ഇരിക്കുന്നുണ്ട്. പ്രാണനെ പിടിക്കൂ എന്നൊക്കെ പറഞ്ഞ് നോക്കൂ, ഞാനിതാ നിർവികൽപ്പ സമാധിയിലേക്ക് പ്രവേശിക്കാൻ പോണു എന്നൊക്കെ പറഞ്ഞ് കണ്ണടച്ച് മൂപ്പരിയിരുന്ന് അഞ്ചു മിനിറ്റ് കഴിഞ്ഞത് ഉറങ്ങിയും പോയി. മൂപ്പര ഉറങ്ങിപ്പോയി. അധികം പേരുടെയും ധ്യാനമൊക്കെ അങ്ങനെയാണ്. ധ്യാനിക്കാനെന്ന് പറഞ്ഞ് ഉള്ളിൽ പോയാൽ ഉറക്കത്തിൽ പോവും. നമ്മളുടെ ജന്മത്തിന് പുറകിൽ ഒരു ഉറക്കമുണ്ട്. ആ ഉറക്കത്തിന്റെ ആഫ്റ്റർ എഫക്റ്റാണ് നമ്മള്. ആ ഉറക്കത്തിന്റെ തിരശീലയാണ് സത്യത്തിനും നമുക്കും നടുവിൽ നിൽക്കുന്നത്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആ തിരശീലയിൽ ഓരോ നാരായി പിഴുത്തെടുത്ത് ആ തിരശീല തന്നെ ഇല്ലാതാക്കണവരെ നമ്മൾക്ക് സത്യദർശനം പൂർണ്ണമാവില്ല. പല രാഗദ്വേഷങ്ങൾ കൊണ്ടും പല വസ്തുക്കളോടുള്ള ആസക്തി കൊണ്ടും ദേശകാല നിമിത്തങ്ങളായി മാറി കാലാദിയാകിയ മൃദു നീലാ നൂലാല് നെയ്യുമൊരു ലീലാപട്ടം ഭവതിമൈ. ആ മഹാമായ കാലാദിയാകിയ മൃദു നൂലാല് നെയ്യുമൊരു ലീലാപട്ടം. ദ ദേശകാല നിമിത്തങ്ങളാവുന്ന നൂലുകൊണ്ട് നെയ്തു പിടിപ്പിച്ചിട്ടുള്ള ഒരു പടം, ഒരു തിലശീല. ആ തിരശീലയാണ് നമ്മൾ മനസ്സെന്ന് പറയണത്. അതിന് ആവരണം എന്ന് പറയണം. ആ ആവരണം സത്യത്തിനെ മറച്ചിരിക്കും. അതുകൊണ്ട് എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിയുമ്പോഴും ബോധിക്കണില്ല, എത്ര കേട്ടാലും ബോധിക്കണില്ല. ആ തിരശീലയിൽ ഓരോ നൂലായിട്ട് പിഴുത്തെടുക്കുകയാണ് നമ്മൾ സാധനയിലൂടെ ചെയ്യണത് അല്ലേ. ഒരു സ്ക്രീനില് ഓരോ നൂലായി എടുത്തിട്ട് അവസാനം സ്ക്രീൻ ഇല്ലാതാക്കുന്ന പോലെയാണ് രാഗദ്വേഷം ഇല്ലാതാക്കുകയും ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുകയും ഒക്കെ. സദ്ഗുരു കൃപയുണ്ടാകുമ്പോ സ്ക്രീന് തന്നെ തീ പിടിക്കും. നിരാവരണ ദൃഷ്ടികളായിട്ട് തീരുന്നതാണ്. ആവരണം ഒഴിഞ്ഞു, ആവരണം ഒഴിയുമ്പോ അപരോക്ഷമായി സത്യം പ്രകാശിക്കും. ഉള്ളിലുള്ള മറ നീങ്ങുമ്പോ, മനസ്സ് നിവൃത്തമാവുമ്പോ പരമമായ ശാന്തി ഉണ്ടാവും. ആ പരമമായ ശാന്തി നമ്മളുടെ വ്യക്തിത്വം എന്ന് നമ്മൾ പറയുന്ന സത്ത ഉണ്ട് എന്നുള്ള അനുഭവം, അതോടുകൂടെ ഞാനെന്ന് പ്രകാശിക്കുന്ന ഈ വസ്തു, അത് തന്നെ ശാന്തിയെ സ്വരൂപമായി ജ്വലിക്കും. ഭ്രാജത് വിഭ്രാജതേതദ് യതയോ വിശന്തി. വിഭ്രാജമാനം, അത് പ്രകാശിക്കും. അതിനാണ് പരമശാന്തി എന്ന് പറഞ്ഞത്. ആ പരമശാന്തിയെ ഉള്ളിൽ ഒരിക്കൽ അനുഭവിച്ചാൽ പരിപൂർണമായ തൃപ്തി, വീണ്ടും വീണ്ടും അങ്ങോട്ട് പോവാനുള്ള ആകർഷണം ഉള്ളിലുണ്ടാവും. ശ്രീരാമകൃഷ്ണദേവന് ഉദാഹരണം പറയും. ഈ പഴയകാലത്ത് നെല്ലും അരിയും ഒക്കെ വെച്ചിരിക്കുന്ന നെല്ലറയ്ക്കുള്ളില് പാമ്പും എലിയും ഒക്കെ വരൂ എന്ന് പറഞ്ഞാൽ അതിന് കാവലായിട്ട് ഒരു കീരിയെ നിർത്തും അത്ര. അപ്പൊ കീരിക്ക് കുറച്ച് ഇതൊന്ന് ഭക്ഷണം തിന്നാം, കാവല് നിൽക്കണത്. പക്ഷെ ആ കീരിക്ക് അധികം ഒന്നും തിന്നാൻ പറ്റില്ല. അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, കീരി മുകളിൽ തൂണിന്റെ മേലെ ഒരു ചെറിയൊരു കൂട് കെട്ടിയിട്ട് അതിനകത്താണ് ഇരുത്തുക. അതിന് വേണമെങ്കിൽ പുറത്ത് ചാടി അതിന് ചുവട്ടിൽ വന്ന് ഇറങ്ങാം. പക്ഷെ മറ്റേ സൈഡിൽ ഒരു കയറ് കെട്ടിയിട്ട് വളരെ വെയിറ്റിൽ ഒരു കല്ലും തൂക്കിയിട്ടുണ്ടാവും. ആ കല്ല് ചുവട്ടിൽ ഇറങ്ങും തോറും കീരി മുകളിൽ പോവും. അത് ചുവട്ടിൽ അധികം നേരം നിന്ന് അതിന് തിന്നാൻ പറ്റില്ല. കുറച്ച് മെനക്കെട്ട് ചുവട്ടിൽ വന്ന് ഇത്തിരി ഭക്ഷിച്ചു കഴിയുമ്പോഴേക്കും മുകളിലേക്ക് അത് വലിക്കും. അങ്ങനെ എന്തോ ഒരു അറേഞ്ച്മെന്റ് ആണ്. അതേപോലെ ഉള്ളിൽ ഈ വസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ പുറത്തൊക്കെ ഒരു പക്ഷേ പഴയ വാസന കൊണ്ട് ആകർഷണം ഉണ്ടായാലും ആ ഉള്ളിൽ കണ്ടത് ഉള്ളിലേക്ക് വലിക്കും. ഉള്ളിൽ കണ്ട വിശ്രാന്തി സ്ഥാനത്തിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു പോകും. ആ സുഖത്തിനെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് അലയില്ല. ഒരു കാക്ക കപ്പലിന്റെ മേലെ ഇരുന്നു. കപ്പല് സമുദ്രത്തിൽ പോയി. കുറെ ദൂരം പോയി കഴിഞ്ഞിട്ടാണ് കാക്ക അറിയണത്. അപ്പൊ കാക്ക കുറച്ചു ദൂരം കിഴക്കോട്ട് പറന്നു, അറ്റം കര കാണാനില്ല, തിരിച്ച് കപ്പലിൽ തന്നെ വന്നിരുന്നു. വടക്കോട്ട് പറന്നു, കര കാണാനില്ല, കപ്പലിൽ തന്നെ വന്നിരുന്നു. പടിഞ്ഞാറ് പറന്നു, കര കാണാനില്ല, കപ്പലിൽ വന്നിരുന്നു. തെക്കോട്ട് പറന്നു, വീണ്ടും കപ്പലിൽ വന്നിരുന്നു. അവസാനം കാക്ക തീരുമാനിച്ചു ഇനി പറക്കണില്ല എന്ന് തീരുമാനിച്ചു, കപ്പലിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. കപ്പലെന്നുള്ള ഒരു വിശ്രമസ്ഥാനം ഉണ്ടെന്ന് കണ്ട കാക്കയെ പോലെ ഈ മനസ്സും വിശ്രമസ്ഥാനത്തിനെ കണ്ടിട്ട് പുറത്തു പോവുകയും പുറത്ത് വിശ്രാന്തി ഇല്ലെന്നും സുഖമില്ലെന്നും ദുഃഖമാണുള്ളതെന്നും വിവേകമുദിക്കുകയും ചെയ്ത് പതുക്കെ പലവട്ടം ഇങ്ങനെ പോയ ഈ കാക്ക അവസാനം കപ്പല് വന്നിരുന്ന പോലെ പുറത്തൊക്കെ അലഞ്ഞ് സർവത്ര ദുഃഖമാണോ ഉള്ളത്, ഇനി ഒന്നും നേടിയെടുക്കാനില്ലെന്ന് നല്ലവണ്ണം ബോധ്യമാവുന്ന ചിത്തം അവസാനം വിശ്രമം തന്നിലാണുള്ളത്, വിശ്രാന്തി തന്നിലാണുള്ളതെന്നറിഞ്ഞ് പരമമായ വിശ്രാന്തിക്ക് തയ്യാറെടുത്തുകൊണ്ട് പരമോപശാന്തി, ചിത്തം തന്നിൽ തന്നെ വന്നിരിക്കും. അതിന് അഭ്യസിക്കുന്നതാണ് യോഗം എന്ന് പറയുന്നത്. ഭഗവാൻ ഗീതയിൽ ആ യോഗത്തിനെയാണോ പറഞ്ഞത്? അഭ്യാസേനത്തു കൗന്തേയ വൈരാഗ്യേണച്ച ഗൃഹ്യത്തെ. വൈരാഗ്യവും അഭ്യാസവും കൊണ്ട് പതുക്കെ പതുക്കെ പശുവിനെ കൊട്ടിലിൽ കൊണ്ടുവന്ന് കെട്ടണ പോലെ, അതിന്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടണ പോലെ കെട്ടിയിടുക മനസ്സിനെ. ആത്മാവിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരിക. എന്തെന്ത് വിഷയങ്ങളിൽ പെട്ടി മനസ്സ് കിടക്കുന്നുവോ ആ വിഷയങ്ങളിൽ നിന്നൊക്കെ അതിനെ നിവർത്തിപ്പിച്ചു കൊണ്ടുവരിക. അശ്വമേധത്തിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അശ്വമേധത്തിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആദ്യം അശ്വമേധത്തിനൊരു കുതിരയെ തിരഞ്ഞെടുക്കും രാജാക്കന്മാർ. എന്നിട്ട് ആ കുതിരയ്ക്ക് ഭക്ഷണം കൊടുത്ത് അതിനെ പൂജിച്ച് ആരാധിച്ച് അതിനെ പോഷിപ്പിച്ച് വളർത്തി എല്ലാം ചെയ്തിട്ട് അവസാനം ആ കുതിരയ്ക്ക് പുറകിൽ ഒരു കാവൽക്കാരനെയും അയച്ച്, ഒരു പടയാളിയും അയച്ച് ആ കുതിരയെ നാട്ടിലൊക്കെ വിടും, എല്ലാ രാജ്യത്തിലും വിടും. എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ കുതിരയെ തടുത്താൽ അവരും ആ യുദ്ധം ചെയ്തിട്ട് ആ കുതിരയെ വിടുവിപ്പിക്കും. എന്നിട്ട് അവസാനം ഇങ്ങനെ സർവ്വരാജ്യങ്ങളിലും പോയി എവിടെയെങ്കിലുമൊക്കെ കുതിര പെട്ടാൽ അവിടുന്ന് ഒക്കെ വിടുവിപ്പിച്ച് കുതിരയെ പിടിച്ചു കൊണ്ടുവന്ന് അവസാനം തിരിച്ച് അതിന്റെ സ്ഥാനത്ത് തന്നെ വരുമ്പോൾ കുതിരയെ ഹോമിക്കും, വപയെ ഹോമിക്കും. ഇങ്ങനെയാണ് അശ്വമേധം നടത്തുക രാജാക്കന്മാർ. ഇത് ആന്തരികമാണ്. ശ്രുതി പറയണത് മനസ്സാണ് ഈ കുതിര. അതിനെ നല്ലവണ്ണം പഠിപ്പിച്ച് സത്സംഗത്തിൽ നിന്നൊക്കെ അറിഞ്ഞ് വിവേകമുണ്ടാക്കി എല്ലാം ആയി വിവേകമാവുന്ന പടയാളിയോടുകൂടെ ലോകത്തിലേക്ക് വിട്ടാക്കുകയാണ്. പോകുമ്പോ അവിടെ അവിടെ ഓരോ വിഷയങ്ങളിലും ഓരോ ദുഃഖിപ്പിക്കുന്ന ശത്രുക്കളുടെ കയ്യിലും പോയി പെടുക. അതൊക്കെ യുദ്ധം ചെയ്ത് അവിടുന്ന് അതിനെ വിടുവിക്കണം. ഇങ്ങനെ കുറെ കഴിഞ്ഞ് അവസാനം സർവത്ര ദുഃഖമുണ്ടെന്ന് കണ്ട ആ മനസ്സ് തിരിച്ച് താൻ തന്റെ പിറപ്പിടത്തിലേക്ക് വരുമ്പോ അവിടെയുള്ള ജ്ഞാനമാവുന്ന അഗ്നിയിൽ ആ മനസ്സിനെ അങ്ങോട്ട് ഹോമിച്ച് അസ്തമിച്ചാൽ ശരിയായ അശ്വമേധമായി. അപ്പോഴാണ് അതിന് അശ്വമേധം എന്ന് പറയുന്നത്. അപ്പോഴാണ് ഉപനിഷത്ത് ജനിക്കുന്നത്, ജ്ഞാനം ഉണ്ടാവുന്നത്. അപ്പോ പുറമേക്കുള്ള മനസ്സ് യഥോ യഥോ നിശ്ചരതി മനഃശഞ്ചലമസ്ഥിരം തതസ്തോ നിയമ്യേത് ആത്മന്യേവ വശം നയേത്. പ്രശാന്ത മനസ്സം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതം അകൽമഷം. യഥോ യഥോ നിശ്ചരതി മനഃശഞ്ചലമസ്ഥിരം. മനസ്സ് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടാണ് പുറത്ത് ചഞ്ചലമായിട്ട് പോണത്, എന്തെങ്കിലും ആഗ്രഹം കൊണ്ടോ എന്തെങ്കിലും വിഷയങ്ങളോടുള്ള ആകർഷണം, അതിനെ അതിനെ നീക്കിയിട്ട് തതസ്തതോ നിയമ്യ ആത്മന്യേവ വശം നയേത്, തന്നിലേക്ക് തന്നെ കൊണ്ടുവരിക. പ്രശാന്ത മനസ്സം, മനസ്സങ്ങനെ പ്രശാന്തമാവുമ്പോ സുഖം ഉപൈതി, ഒരു സുഖമുണ്ടാവും. ശാന്തരജസം സുഖം, രജോ ഗുണമേ ഇല്ലാത്തതും ശാന്തിയെ ശീതളതയെ അതിന്റെ സ്വരൂപമായിട്ടുള്ളതും. സമുദ്രസേവ ഗാംഭീര്യം സ്ഥൈര്യം മേരോരിവ സ്ഥിതി അന്തശീതളതാച ഇന്ദോഹോ ഇവോദേതി വിചാരിണ. അങ്ങനെ ആത്മവിചാരം കൊണ്ട് പതുക്കെ പതുക്കെ മനസ്സ് അതിന്റെ മൂലത്തിൽ അടങ്ങുമ്പോ സമുദ്രത്തിനെ പോലെ ആഴവും മേരുപർവ്വതം പോലെയുള്ള ഉറപ്പും പൂർണ്ണചന്ദ്രനെ പോലെയുള്ള കുളിർമയും അയാളിൽ ഉദിക്കുന്നു എന്നാണ് ശ്രീരാമചന്ദ്രനോട് വസിഷ്ഠൻ പറയണതാണ്. സമുദ്രസേവ ഗാംഭീര്യം സ്ഥൈര്യം മേരോരിവ സ്ഥിതി, തന്റെ തീരുമാനങ്ങളിൽ മേരുപർവ്വതം പോലെയുള്ള ഉറപ്പ്, അന്തശീതളത ഉള്ളിൽ കുളിർമ, പൂർണ്ണചന്ദ്രനെ പോലെ. ഇവോദേതി വിചാരിണ, ഇതൊക്കെ രാമനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് വാൽമീകി രാമായണവും വാസിഷ്ഠവും കൂടെ ചേർത്ത് നോക്കിയാൽ കാണാം. വാസിഷ്ഠം എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്നും വാൽമീകി രാമായണം പിരിഞ്ഞു പോയതാണ് നമുക്ക് രാമായണത്തിന് ശരിക്കും അങ്ങോട്ട് പിടികിട്ടാതാവണത്. അതുകൊണ്ടാണ് അധ്യാത്മ രാമായണം എഴുതിയത് വ്യാസൻ. ശ്രീരാമൻ പട്ടാഭിഷേകമൊക്കെ വിഘ്നമായിട്ട് കാട്ടിലേക്ക് വരുമ്പോ, വനവാസത്തിന് വരുമ്പോ ഭരദ്വാജാശ്രമത്തിലേക്ക് വന്നു. ഭരദ്വാജൻ പ്രതീക്ഷിച്ചത് തന്റെ രാജ്യം നഷ്ടപ്പെട്ട് ദുഃഖിതനായി വിഷണ്ണനായിട്ട് വരുന്ന ഒരു ചക്രവർത്തികുമാരനെയാണ്. പക്ഷെ ഭരദ്വാജൻ കണ്ടതും ശ്രീരാമൻ ആശ്രമ കവാടത്തിലേക്ക് ആശ്രമത്തിനകത്തേക്ക് കയറിയപ്പോ ഭരദ്വാജ ആശ്രമം ശാന്തി കൊണ്ട് നിറഞ്ഞു. ഒന്ന് ആലോചിക്കണം, വാൽമീകി രാമായണത്തിലോ യോഗവാസിഷ്ഠത്തിലോ വാൽമീകി ഒന്ന് രണ്ട് സ്ഥലത്ത് പറയുന്നുണ്ടെന്നല്ലാതെ വാസിഷ്ഠത്തിൽ പൂർണമായും രാമൻ ഒരു സത്യജിജ്ഞാസ്യവും സത്യത്തിനെ അറിഞ്ഞ ജ്ഞാനിയുമാണ്. അവതാരമായിട്ടല്ല, പക്ഷെ സത്യത്തിനെ അറിഞ്ഞ ജ്ഞാനി അവതാരമാണെന്ന് വേണമെങ്കിലും പറയാം. കാരണം അയാളിലേക്ക് അന്തര്യാമി അവതരിച്ചു കഴിഞ്ഞു. അപ്പൊ രാമൻ ഭരദ്വാജാശ്രമത്തിൽ പ്രവേശിച്ച് ഭരദ്വാജൻ ശ്രീരാമചന്ദ്രനെ കണ്ട് ശ്രീരാമനെ ആശ്രമത്തിൽ താമസിക്കാൻ അല്പം നിർബന്ധിക്കുകയും ചെയ്തു. അപ്പോഴൊന്നും ശ്രീരാമൻ അത് സമ്മതിച്ചില്ല. എനിക്ക് എവിടെയെങ്കിലും ഏകാന്തമായി താമസിക്കാൻ സ്ഥലം കാണിച്ചു തരൂ, ഞാനിവിടെ താമസിച്ചാൽ ആ എന്നെ കാണാൻ വരുന്ന ആളുകൾ ആശ്രമത്തിന്റെ ശാന്തി ഇല്ലാതാക്കി തീർക്കും, അതുകൊണ്ട് എനിക്ക് വേറെ സ്ഥലം കാണിച്ചു തരൂ എന്ന് പറയുമ്പോൾ ഭരദ്വാജൻ കൂടെ ചെന്ന് ചിത്രകൂട പർവ്വതം കാണിച്ചു കൊടുക്കുകയാണ്. പുറമേക്കൊക്കെ രാമന്റെ പെരുമാറ്റം സാധാരണ ഒരു പ്രാകൃത മനുഷ്യനെ പോലെയാ, കരയുന്നു ചിലപ്പോ. ഭരദ്വാജൻ കരുണയോടുകൂടെ കൂട്ടിക്കൊണ്ടുപോയി ചിത്രകൂടം കാണിച്ചു കൊടുത്തപ്പോ ലക്ഷ്മണനോട് പറയുന്നു, എത്ര അനുകമ്പയാണ് ഈ ഋഷിക്ക്, ഒന്നുമില്ലാതെ കാട്ടിൽ തണ്ടാൻ വന്ന നമുക്ക് ഈ ഋഷി അനുകമ്പ കാണിക്കുന്നുവല്ലോ. എന്നോ മുനിഹി അനുകമ്പത്തെ എന്നൊക്കെ പറഞ്ഞ് തന്നെ ഒരു പ്രാകൃതമായി ചിത്രീകരിച്ചുകൊണ്ട് ലക്ഷ്മണനോട് പറയൂ. അത് കഴിഞ്ഞിട്ടാണ് ഭരദ്വാജ മുനി, അവിടെ തന്നെ വാൽമീകിയുടെ ആശ്രമമുണ്ട്, ഭരദ്വാജന്റെ ഗുരുവാണ് വാൽമീകി, ഭരദ്വാജൻ വാൽമീകിയോട് ചോദിക്കുന്നതായിട്ടാണ് വാസിഷ്ഠം, ഈ രാമന് എന്താണ് വൈശിഷ്ട്യം. രാമൻ അടുത്തു വരുമ്പോ അത്തരത്തിലൊരു ശാന്തി ഉണ്ടാവുന്നു. സമുദ്രം പോലെ ഒരാഴം, മേരുപർവ്വതം പോലെ തന്റെ തീരുമാനങ്ങളിൽ ഉറപ്പ്. തുഷാരകരബിംബാച്ഛമ്മനോയസ്യ നിരാകുലം, എല്ലാം പൗർണമി കാലത്തുള്ള ചന്ദ്രനെ പോലെ ശുദ്ധവും സ്വച്ഛവും നിരാകുലവുമായ ഹൃദയം, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അതും രാജകുമാരനായിരുന്ന അരമനയിൽ വളർന്ന് രാജ്യഭോഗത്തിനെ ഉപേക്ഷിച്ച് കാട്ടിൽ കയറിയ ആൾക്ക് ഇത്തരത്തിലുള്ള ഒരു സന്നിധി സാന്നിധ്യം എവിടുന്ന് ഉണ്ടായി? അപ്പോഴാണ് ശ്രീരാമചന്ദ്രന് വസിഷ്ഠൻ ഉപദേശിച്ച ബ്രഹ്മവിദ്യയെക്കുറിച്ച് വാൽമീകി ഉപന്യസിക്കുന്നത്. അങ്ങനെയാണ് യോഗ വാസിഷ്ഠ ആരംഭിക്കുന്നത്.
1: ഓം നമശിവായ. The next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: Namayinna Shriki Sahakanga Vinokini

सहो वाच किं मे अन्नं भविष्यति इति यत्किञ्चित् इदम् आसुभ्य आसवनिभ्य इदिहो उचहो तद्वा एतत् अनस्य अन्नम् अनोहवै नाम पत्यश्यं नह वा एवं विधि किञ्चन अनन्यं भवतीति. വിഭാഗത്തിൽ ചർച്ച ചെയ്യുന്നു പ്രാണന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. അവിടെ പ്രാണ ഉപാസനയാണ്. ഈ പ്രാണൻ മറ്റേന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് മുഖ്യമാണ്. ഇപ്പൊ പ്രാണോപാസന അത് ബ്രഹ്മലോകത്തിലെത്തേക്കും. ഭാഷ്യകാരം പറയുന്നുണ്ട് ഇവിടെ ഇന്ദ്രിയങ്ങൾ പ്രാണൻ എന്നെല്ലാം പറയുമ്പോൾ അധിഷ്ഠാന ദേവതകളെ സ്വീകരിക്കണം. ആ ദേവതകളും ഒരു ശരീരത്തിൽ ഒരു ജീവനിൽ പ്രത്യേകം പ്രത്യേകം ഭോക്താക്കളുണ്ടെന്ന് സ്വീകരിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഓരോ ദേവതകളും അവരവരുടെ ഇഷ്ടത്തിനൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങും, അവ്യവസ്ഥിതമായി തീരും. അതുകൊണ്ട് ഈ ശരീരത്തിൽ അധിഷ്ഠാനമായിരിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വര അധീനമായി ഇതെല്ലാം പ്രവർത്തിക്കുന്നു. ഇവയുടെ സ്വാതന്ത്ര്യത്തിനെല്ലാം പരിമിതിയുണ്ട്. ഇക്കാര്യങ്ങൾ ഭാഷകാരനൂടെ വിശദീകരിക്കും. ഇവിടെ പ്രാണന് സർവ അന്നമാണ് എന്ന് പറയുമ്പോൾ പ്രാണന്റെ ശ്രേഷ്ഠ പ്രാണൻ സർവശ്രേഷ്ഠമാണ് എന്ന് പറയുകയാണ്. സഹോ വാച കിമ്മേ വാസോ ഭവിഷ്യതി യാപൈതിഹോചുഹു തസ്മാദ്വാ ഏതദശിഷ്യന്തഃ പുരസ്ഥാശ്ച ഉപരിഷ്ഠാശ്ച അദ്ധി പരിദധതി ലംഭകോഹ വാസോ ഭവതി അനഗ്നോഹ ഭവതി തദ്ധേദ സത്യകാമോ ജാപാലോ ഭൂശ്രുതയേ വൈയാഗ്രപദ്യായ ഉക്തോവാച ദിവ്യേന ശുഷ്കായ സ്ഥാണവേ ബ്രൂയാൻ ജായേരന്നേവ അസ്മിൻ ശാഖാഹ പ്രരോഹേയൂ പലാശാനിധി. ഈ പ്രാണവിദ്യയെക്കുറിച്ച് സത്യകാമൻ തന്റെ ശിഷ്യനായ വൈയാഖ്രപാദ്യായ വൈയാഖ്രപാദ്യ ഭൂശ്രുതി അയാൾക്ക് ഉപദേശിച്ചിട്ട് പറഞ്ഞതാണ്. ഞാൻ പറയുന്ന ഉപദേശിക്കുന്ന ഈ വിദ്യ ഒരു ഉണങ്ങിയ വൃക്ഷത്തിനോട് പറയുകയാണെങ്കിൽ അതിന് ശാഖകളും തളിരുകളും പൂവും കായും എല്ലാം ഉണ്ടാകുന്നതാണ്. അത്രമാത്രം ശക്തമാണ് ഒരു ഉപാസന പദ്ധതി. പ്രാണൻ ഉപാസിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണനെ ഉപാസിക്കുന്നത് കൊണ്ട് പ്രാണനില്ലാത്തതിൽ പ്രാണനുണ്ടാകും എന്നാണ് എന്റെ താല്പര്യം. എന്ന് പറഞ്ഞല്ലോ, ശ്രദ്ധ തപസ്സുകളോടുകൂടി ആരെങ്കിലും ഈ ഉപാസന പദ്ധതി സ്വീകരിക്കുകയും അവരതനുഷ്ഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മരിച്ചു കഴിഞ്ഞവരാണ് ജീവിപ്പിക്കാൻ കഴിയും എന്നാണ് എന്റെ താല്പര്യം. മൃതശരീരത്തിലും പ്രാണനെ ആവാഹിക്കുന്നവർക്ക് ഒരു ജീവനെ പ്രാണനെ ആവാഹിക്കാൻ അവർക്ക് കഴിയും. അത്രമാത്രം ശ്രേഷ്ഠമാണ് ഈ ഉപാസന എന്ന് അതാണ് മഹാത്മാക്കളെ സിദ്ധപുരുഷന്മാരെല്ലാം ഇത്തരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അല്ല, അവരുടെ പൂർവ്വജന്മങ്ങളുടെ ഉപാസനകളുടെ ഫലമാണ്. മരിച്ചവരെ ജീവിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ കേൾക്കാറുണ്ടല്ലോ. അപ്പൊ അവരുടെ ഉപാസനാ സിദ്ധികൾ അങ്ങനെ സംഭവിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. അഥയതി മഹത് ജിഗമിഷേ അമാവാസ്യായാം ദീക്ഷിത്വാ പൗർണമാസ്യാം രാത്രു സർവോഷധസ്യ മന്ദം ദധിം അധുനാ ഉപമധ്യ ജ്യേഷ്ഠായ ശ്രേഷ്ഠായ സോഹേത്യഗ്നോ
അജസ്യ ഹുത്വാ മന്ദേ സംവാദം അവനയേത് വസിഷ്ഠായ സ്വാഹ അഗ്നൌ അജസ്യ ഹുത്വാ മന്ദേ സംവാദം അവനയേത് പ്രതിഷ്ഠായ സ്വാഹ അഗ്നൌ അജസ്യ ഹുത്വാ മന്ദേ സംവാദം അവനയേത് സംവദേ സ്വഹേതി അഗ്നൌ അജസ്യ ഹുത്വാ മന്ദേ സംവാദം അവനയേത് ആയതനായ സ്വാഹ അഗ്നൌ അജസ്യ ഹുത്വാ മന്ദേ സംവാദം അവനയേത് അധ പ്രതിസൃപ്യ അഞ്ജലൌ മന്ദം മാധായ ജപതി അമോ നാമ അമോ നാമാസി അമാഹിതേ സർവമിദം സഹി ജ്യേഷ്ഠ ശ്രേഷ്ഠോ രാജാധിപതി സമാ ജ്യേഷ്ഠ്യം ശ്രേഷ്ഠ്യം രാജ്യം ആധിപത്യം ഗമയതു അഹമേ വേദം സർവം അസാനീതി അഥ ഖലു ഏതച്ച പച്ച ആചാമതി തത്സവിതുർവൃണീമഹ ഇത്യാചാമതി വയം ദേവസ്യ ഭോജനമിത്യാചാമതി ശ്രേഷ്ഠം സർവധാതം ഇത്യാചാമതി തുരം ഭഗസ്യ ധീമഹീതി സർവം പിപതി നിർനിജ്യകംസം ചമസം വാ പശ്ചാദഗ്നേഹ സംവിശതി ചർമ്മണി വാ തണ്ടിനേ വാ വാചം യമോ അപ്രസാഹ സ യദി സ്ത്രീയം പശ്യേൻ സമൃദ്ധം കർമ്മേതി വിദ്യാൻ തദ്ദേശ ശ്ലോകോ യഥാ കർമ്മസു കാമ്യേഷു സ്ത്രീയം സ്വപ്നേഷു പശ്യതി സമൃദ്ധിം തത്ര ജാനീയാൻ തസ്മിൻ സ്വപ്ന നിദർശനേ തസ്മിൻ സ്വപ്ന നിദർശനേ. ഇവിടെ സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു കാര്യം പറയുകയാണ്. ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ കർമ്മത്തെ മനസ്സിലാകാതെ ഈ പറയുന്നതൊന്നും മനസ്സിലാകത്തുമില്ല. കാമ്യമായ കർമ്മങ്ങൾ ചെയ്യുന്നവര് കർമ്മം പൂർത്തിയാക്കിയതിനു ശേഷം സ്വപ്നത്തിൽ സ്ത്രീകളെ കാണുകയാണെങ്കിൽ ആ കർമ്മം നല്ല ഫലത്തെ കൊടുക്കും, പൂർണ്ണമായ ഫലത്തെ കൊടുക്കും, സമൃദ്ധി എന്നാണ് ഇവിടെ പറയുന്നത്. അത് അതിന്റെ അടയാളമാണ് കർമ്മ ശരിയായി എന്ന് പറയുന്നത്. അതസ്സ പ്രവാഹണോ ജയ്പലിരുവാച ശ്വേതകേതുഹ ആരുണേയ പഞ്ചാലാനാം സമിതിം ഏയായ സ്തംഭപ്രവാഹണോ ജൈബലരുവാച കുമാരാനോ തോ അശിഷ്യൻ പിതേ ത്യാനുഹി ഭഗവൈതി. ഒരാള് പറയുന്നത് സത്യകാമന് ബ്രഹ്മജ്ഞാനം ഉണ്ടാകാത്ത എന്തുകൊണ്ടെന്നാണ്. സത്യകാമന് ബ്രഹ്മജ്ഞാനം ഉണ്ടായില്ല എന്ന് എങ്ങനെ മനസ്സിലായി? അതാ എനിക്ക് പിടികിട്ടാത്. സത്യകാമനുമായിട്ട് അത്ര അടുത്ത പരിചയമുള്ള ആളാണ് ചോദിച്ചിരിക്കുന്നത്. വൈ ഹി ഡിഡ്ന്റ് ഗെറ്റ് ബ്രഹ്മജ്ഞാനം, അതിനെനിക്ക് മറുപടി ഞാനിങ്ങനെ പറയുന്നത്, സത്യകാമൻ എന്തുകൊണ്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടായില്ലെന്ന്? സത്യകാമന് ബ്രഹ്മജ്ഞാനം ഉണ്ടായില്ല എന്ന് എനിക്കെങ്ങനെ പറയാൻ പറ്റും? ഇവിടെ പറയുന്നത് ഈ പ്രകടനം മുഴുവൻ ഉപാസനയെ കുറിച്ചാണ്. ഉപാസന, അതിന്റെ ജ്ഞാനം, അതിന്റെ ഫലം, അതാണ് ഇവിടെ പറയുന്നത്. സത്യകാമന് മോശമാണെന്നൂടെ ഒരിടത്തും പറയുന്നില്ല. അതിനപ്പുറമുള്ള കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, പറയാനും പറ്റില്ല. ഇതീ പറയുന്ന കാര്യങ്ങളെ പറയാൻ പറ്റും.
സത്യകാമന്റെ ഉപാസനയെക്കുറിച്ചും അതിന്റെ ഫലത്തെക്കുറിച്ചും പറയുന്നു. സത്യകാമനോട് പറഞ്ഞു, ഞാനീ പറയുന്ന വിദ്യ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു ഉണങ്ങിയ വൃക്ഷത്തിനോട് പറഞ്ഞാൽ അതിൽ തളരും കായും പൂവെല്ലാം ഉണ്ടാകും, അത്രയും ശക്തമായ ഉപാസന രീതിയാണ്. അതിൽ തന്നെ പറഞ്ഞു, എന്താണോ ഉത്തരായണ മാർഗത്തിലൂടെ ഉപാസകൻ പോകുന്നു, ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു, പിന്നെ തിരിച്ചു വരുന്നില്ല, മുക്തിയെ പ്രാപിക്കുന്നു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് സത്യകാമൻ ജ്ഞാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ പറഞ്ഞതായിട്ട് ഞാനിനി അങ്ങനെ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, അബദ്ധത്തിനങ്ങനെ പറഞ്ഞു. പറഞ്ഞെങ്കിൽ അത് പിൻവലിച്ചിരിക്കുന്നു നിരുപാധികം. സത്യകാമൻ ഉപാസന, അതിന്റെ ഫലം ബ്രഹ്മലോകപ്രാപ്തി, തിരിച്ചു വരുന്നില്ല, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ പ്രത്യേകത എന്താണത്? സദ്യോമുക്തിയല്ല, ഉപാസന പദ്ധതിയാണ്. ഉപാസനയ്ക്ക് പലതരത്തിലുള്ള ഫലങ്ങളുണ്ട്, ലൗകികമായ ഫലങ്ങളുണ്ട്, അലൗകികമായ ഫലങ്ങളുണ്ട്. അതെല്ലാം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ചോദ്യം എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്, ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ പിന്നെ അതുകൊണ്ട് ദോഷമില്ല. മലയാളത്തിൽ പറഞ്ഞത് ആദ്യം ഇംഗ്ലീഷ് മനസ്സിലാക്കുക, എന്നിട്ട് പിന്നെ ചോദ്യം ചോദിക്കുക. ഇവിടെ അടുത്ത് വരുന്നു, സീതഹേതൃ ആരുണേയ, അരുണിയുടെ പുത്രനാണ് ആരുണേയൻ. സീതഹേതു എന്നും പേരുണ്ട്. പഞ്ചാലാനാം സമിതിമേയായ ജനപദം. ജനപദമെന്ന് പറയുന്നത് നമ്മളിന്ന് ജില്ല എന്ന് പറയുന്നു. ഒരു രാജ്യം, അതിന് രാജ്യത്തെ മൊത്തം ജനപദം എന്ന് പറയത്തില്ല, അവിടെ ജനങ്ങൾ താമസിക്കുന്നിടം, രാജാവ് താമസിക്കുന്നിടം. അപ്പൊ ഇത് കൊട്ടാരമാണ്, അവിടെയാണ് സമിതി സഭ, വിദ്വത്സഭ. പഴയകാലത്ത് വിദ്വാൻമാരായ രാജാക്കന്മാരുണ്ടായിരുന്നു, അവരുടെ രാജ്യത്തിൽ അവർ വിദ്വത്സഭകൾ കൂട്ടിയിരുന്നു, അവിടെ പണ്ഡിതന്മാർ വരും ചർച്ച ചെയ്യും. അങ്ങനെയുള്ള ഒരു സഭയിലേക്ക് ഈ സീതഗീതു കയറി ചെന്നു. ഇപ്പം ആഗതവന്ത പ്രവാഹണോ നാമത്തോ ജീവലസ്യപത്യം ജൈവലി പോച്ച. ഇവിടെയൊക്കെ നോക്കുക, എല്ലായിടത്തും പറയുമ്പോൾ അച്ഛന്റെ പേര് ചേർത്താ പറയുന്നു. ജീവനന്റെ അപത്യം ജൈവലി, അരുണന്റെ പൗത്രൻ അരുണേയൻ, ഇങ്ങനെ. സത്യകാമൻ മാത്രം അമ്മയുടെ പേരിലേ അറിയപ്പെടാൻ പറ്റും. ജൈവലൊരു വാചവനം എന്താണ്? ഹേ കുമാര, അശിഷിത നിന്നെ. കാരണം ഇവിടെ സേതകേതുവിന്റെ പിതാവ് പ്രസിദ്ധനാണെന്ന് രീതിയിൽ മനസ്സിലാക്കും. പ്രസിദ്ധനായ ഒരു ആചാര്യനായിരുന്നു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്താണ്? നിന്നെ നിന്റെ അച്ഛൻ പഠിപ്പിച്ചോ. കിം അനുശിഷ്ടസ്ത്വം പിത്ര. സാറിന് അവിടുത്തെ ചെല്ലുമ്പോ ഞാൻ ഇന്ന ഗോത്രത്തിൽ പെട്ടവനാണ്, ഇന്നാരുടെ മകനാണ്, ഇത്തരത്തിൽ ഒരു സഭയിൽ ചെല്ലുമ്പോൾ പരിചയപ്പെടുത്തണം, ഇന്ന വംശത്തിൽ പിറന്നവനാണ്. ഇപ്പോ തന്റെ അച്ഛന്റെ പേര് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവരും അറിയുന്ന ആളാണ്, വിദ്വാനാണ്. അതുകൊണ്ട് രാജാവ് ചോദിച്ചു, നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് വിദ്യയെല്ലാം പഠിച്ചോ. നോക്കി അനുശിഷ്ടോസ്മി ഭഗവൈദി, അല്ലയോ മഹാത്മാവി ഭഗവൻ, ബഹുമാനപൂർവ്വം വിളിക്കുന്നതാണ് ഭഗവൻ. കാരണം ഈ ചോദിക്കുന്ന രാജാവ് വിദ്വാനാണ് എന്നറിഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുന്നു. എല്ലാം എന്നെ പഠിപ്പിച്ചു, അനുശിഷ്ടോസ്മി, വിദ്യയെല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞു. വേദ യതിദോ അഭിപ്രജാഹ പ്രയന്തീതി ന ഭഗവൈദി വേദ യദാ പുനരാവർത്തന്ത ഇതി ന ഭഗവൈദി
വേദ്ധ പഥോർ ദേവയാനസ്യ പുത്രയാനസ്യ ച വ്യാവർത്തന ഇതി ന ഭഗവൈതി. എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ പ്രവാഹണൻ രണ്ടു മൂന്ന് ചോദ്യങ്ങളങ്ങ് ചോദിച്ചു. സംഭവാച ഇത് അനുശിഷ്ടോസി വേദ്ധ ഇതി തു അസ്മാ ലോക അതിഊർധം യത് പ്രജാ പ്രയന്തി യദ്ഗച്ഛന്തി തത്കിം ജാനീഷ. ഈ പ്രജകളെല്ലാം വെച്ചാൽ ജീവന്മാരെല്ലാം മരിച്ചിട്ട് ഇവിടുന്ന് എങ്ങോട്ടാ പോകുന്നത്? യത് പ്രജാ പ്രയന്തി, മരണശേഷം പോകുന്നവനാണ് ചോദിക്കുന്നത്. പ്രയന്തി എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്നവനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. യദ്ഗച്ഛന്തി തത്കിം ജാനീഷ, നിനക്കറിയാമോ? ന ഭഗവീത്യാഹ, അറിയില്ലല്ലോ ഭഗവാനെ. ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. ഇത്യാഹ ഇതിരോ എന്ന ജാനേഹം തത് യത് പൃച്ഛതി, അങ്ങെന്താണ് ചോദിച്ചത് അതെനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഏവൻ ദർഹി വേദ്ധ ജാനീഷേധ ഏനു പ്രകാരേണ പുനരാവർത്തനം ചെയ്തു. രണ്ടാമത്തെ ചോദ്യം, ഇവരെങ്ങനെയാണ് തിരിച്ചു മടങ്ങി വരുന്നത്? മാർഗം ഇവിടെ ചോദിക്കുന്നത് ദേവയാന പിതൃയാന മാർഗങ്ങളെ സംബന്ധിച്ചാണ്. ആ വഴി അത് നിനക്കറിയാമോ? രണ്ടാമത്തെ ചോദ്യം, എന്ന ഭഗവീതി പ്രത്യാഹ പറഞ്ഞു, അതും എനിക്കറിയില്ല. വേദപദയോർ മാർഗയോഹോ സഹ പ്രയാണയോർ ദേവയാനസ്യ പിതൃയാനസ്യ വ്യാവർത്തന വ്യാവർത്തനം ഇതരേതര വിയോഗസ്ഥാനം സഹ ഗച്ഛതാം വിധി. ദേവയാനം പിതൃയാനം ഒരു വഴിക്കാ തുടങ്ങുന്നു, മധ്യത്തിൽ ചെന്ന് പിരിയുന്നു, രണ്ടും രണ്ടു വഴിക്ക് പോകുന്നു. ഒന്ന് സത്യലോകത്തിലേക്ക് പോകുന്നു, ഒന്ന് ചന്ദ്രലോകത്തിലേക്ക് പോകുന്നു. ആ ജംഗ്ഷൻ നിനക്ക് പരിചയമുണ്ടോ? പറഞ്ഞു, എന്ന ഭഗവൈതി, അതും എനിക്ക് പരിചയമില്ല. അവിടെയും ഫെയിലായി. വേദ യഥാസ്വലോക പിതൃസംബന്ധിയും പ്രാപ്യ പുനരാവർത്തത്തെ ബഹുബി പരേദ്ധിരവി ഏന കാരണേന സംപൂജിതൈതി. ഇനിയൊരു പരലോകമുണ്ടല്ലോ, പിതൃലോകം, അവിടെ പോയിട്ട് ആരും തിരിച്ചു വരുന്നത് കാണാറില്ല. പോയവരെല്ലാം പോയി, എന്തുകൊണ്ടതെന്ന് അറിയുന്നില്ല. പോയിട്ട് ആണോ ഇവിടെ ജനിച്ചവരെല്ലാം മരിച്ച് പോയ ആ സ്ഥലം? അവിടെ എന്തുകൊണ്ടും നിറയുന്നില്ല. അറിയുന്നതെന്ന് വെച്ചാൽ ഹൗസ് ഫുള്ളാകത്ത് എന്തുകൊണ്ടാണ്? ന ഭഗവൈതി, എനിക്കതും അറിയത്തില്ല. മേധ യഥാപ്രകേന ക്രമേണ പഞ്ചമ്യാം പഞ്ചസംഖ്യയാം ആഹൂതോഹുതായാം ആഹൂതർ നിർവൃത്ത ആഹൂതി സാധനാശ്ച ആപഹ പുരുഷവച സഹതൃഷിത്യം വചോ അഭിധാനം വ്യാസാം ഹൂയമാനാനാം ക്രമേണ ഷഷ്ടാഹൂതിഭൂതാനാം താ പുരുഷവച സഹപുരുഷശബ്ദവാച്യ ഭവന്തി പുരുഷാഖ്യാം ലഭന്തെ ഇത്യർത്ഥ. ഇനി പറയുന്നത് പഞ്ചാഗ്നി വിദ്യ, പഞ്ചാഗ്നി ഉപാസന. അഞ്ചെണ്ണത്തിന് പുരുഷോ വാവ ഗൗതമാഗ്നി, പുരുഷനാണ് ഗൗതമ, അല്ലയോ ഗൗതമാതാണ് അഗ്നി എന്നിങ്ങനെ അടുത്ത് രാജ ഉപദേശിക്കുന്ന പഞ്ചാഗ്നി വിദ്യയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഒരു ഉപാസന, അതിന്റെ ഫലം അതെങ്ങനെയാണ്? ഒരു മനുഷ്യൻ മരിച്ച് പരലോകത്ത് പോയി തിരിച്ചു വരുന്നത് എങ്ങനെ? വേണ്ടി ശരീരത്തെ സ്വീകരിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം പറയുന്ന ആ ഉപാസന അതിന്റെ ഫലത്തെയും കുറിച്ച് പറയുന്നു. ഗൃഹസ്ഥന്മാരുടെ ഉപാസനയാണെന്ന് പറയും. അതിനെക്കുറിച്ച് നിനക്കറിയാമോ? പറയുന്നു, ന ഭഗവ നൈവ ഭഗവ, അതും എനിക്കറിയത്തില്ല. നീവാഹം അത്ര കിഞ്ചന ജാനാമി, അങ്ങ് ചോദിച്ച ഒരു ചോദ്യത്തിനും ഉത്തരം പറയാൻ ഞാൻ സമർത്ഥനല്ല. അപ്പോ രാജാവ് ചോദിക്കുകയാണ്, അതനുക്കി മനസ്സിഷ്ടോ, പിന്നെ നീ എന്താ പഠിച്ചിട്ട് വന്നു? എല്ലാം പഠിച്ചെന്ന് പറഞ്ഞു. അവോജഥായോ ഹി മാനിന വിദ്യ അദ്ദേഹം അജ്ഞസൻ കിമനു കസ്മാത്തും അനുശിഷ്ടോസ്മിത്യവോചഥാ ഉക്തവാൻ അസി. ഞാൻ ചോദിച്ച ഈ ഒരു ചോദ്യത്തിന് നിനക്ക് മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ ഞാൻ പഠിച്ചു എന്ന് നീ എന്താ പറഞ്ഞത്? യോ ഹി ഇമാനി മയാ പൃഷ്ടാൻ നീ അർത്ഥജാതാനി ന വിദ്യാൻ ന വിജാനിയാ കഥം സ വിദ്വസ്വ അനുശിഷ്ടോസ്മീതി. ഈ സഭയിൽ വന്നിട്ട്, വിദ്വാൻമാരിരിക്കുന്ന ഈ സഭയിൽ വന്നിട്ട് നീ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടാവുന്നതാണ്. ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് നിനക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല, പിന്നെ നിനക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? ഇത്യേവ സശ്ചേതു രാജ
ആയസ്ഥ ആയാസിത സൻ പിതൃ അർത്ഥം സ്ഥാനമേയായ അഗതവാൻ തം ച പിതരം ഉവാച അനനുശിഷ്യ അനുശാസനം അകൃത് ഏവ മാം കില ഭഗവാൻ സമാവർത്തനകാലെ അബ്രവീത്തവാൻ അനു അശിഷം അന്വശിഷം ത്വാമിതി അധനു കിം അനുശിഷ്ടോ അവോചഥ യോ ഹി ഇമാനി ന വിദ്യാ കഥം സോ അനുശിഷ്ടോ ബ്രുവീതേതി സഹ ആയസ്ഥ

0: ആയാസിത,
1: ഞാൻ ആയാസപ്പെട്ടു എന്ന് വെച്ചാൽ തളർന്നു പോയി നടക്കും.
0: കാരണം വളരെ വിദ്യ അഭിമാനത്തോടുകൂടിയാണ് ചെല്ലുന്നത്. പണ്ഡിതന്മാരുടെ സദസ് ചെല്ലുന്നത് തനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നുള്ള രീതിയിലാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ വിളമ്പാം. പക്ഷെ ഈ ചോദ്യങ്ങൾ ചോദിച്ചു, പരസ്യമായി ചോദിച്ചു, ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ കഴിയാതെ വന്നപ്പോ തളർന്നു പോയി. പിന്നെ അവിടെ നിന്നില്ല, അവിടെ തലം വിട്ടു. അത് വിദ്യാഭിമാനം കൊണ്ടാണെന്ന് പറയാൻ എന്താ കാരണം? അപ്പൊ ചോദിക്കേണ്ടായിരുന്നു, എന്താണ് ഈ ചോദ്യം, എനിക്ക് അങ്ങയിൽ നിന്നൊന്ന് മനസ്സിലാക്കണം. അങ്ങനെ ചോദിക്കാൻ തോന്നിയില്ല, മറിച്ച് തളർന്നുപോയി. തന്റെ ആ വിദ്യാഭിമാനത്തിന് ഏറ്റ അടി കൊണ്ട് പയ്യൻ തളർന്നുപോയി, നേരെ ഓടി തിരിച്ചു വീട്ടിലേക്ക്. പിതാവാണെങ്കിലോ എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ്. പിതാവിന്റെ പിതരർത്ഥം പിതാവിന്റെ സ്ഥാനത്ത് തന്നെ നേരെ ചെന്നു. ചെന്നിട്ട് പിതാവിനോടൊരു തട്ടിക്കയറ്റി, അനനുശിഷ്യവാകില്ല, ഒന്നും എന്നെ പഠിപ്പിക്കാതെയാണല്ലോ പറഞ്ഞത് ഭഗവാൻ അബ്രവീത് അനുഭവ നിന്നെ എല്ലാം പഠിപ്പിച്ചെന്ന്. ഇതെന്താണിപ്പം സഭയിൽ ചെന്ന് ഞാൻ നാണം കെട്ടില്ലേ? എനിക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ? ഇപ്പൊ പഠിപ്പിക്കാതെ പഠിപ്പിച്ചെന്ന് പറഞ്ഞു, എന്നെ പറഞ്ഞു വിട്ടില്ലേ, വിദ്വാനായി പോയില്ലേ എന്ന് പറഞ്ഞ് പിതാവിനോട് തട്ടിക്കയറുകയാണ്. അനനുശിഷ്യവാകിലമാ ഭഗവാൻ അബ്രവീത്, ഒന്നും പഠിപ്പിക്കാതെ തന്നെ എന്നോട് പറഞ്ഞു. തോ അശിഷം, നീ എല്ലാം പഠിച്ചിരിക്കുന്നു, ഇത് അസംബന്ധമാണ്. എന്തുകൊണ്ട് പഞ്ചമ രാജന്യ ബന്ധു പ്രശ്നാൻ അപ്രാക്ഷി തേഷാം നേ കഞ്ചന അശകം വിവക്തുമിതി സഹോവാച യഥാ മാത്വം തദേതാ നവതു യഥാഹമേഷാം േദ യഹം ഇമാൻ അവേദിഷ്യം കഥം തേ നാവക്ഷ്യമിതി. എന്തുകൊണ്ട് പിതാവിനോട് പോയി പരിഭവം പറഞ്ഞത്? ഇത് പഞ്ചസംഖ്യാകാൻ പ്രശ്നാൻ, അഞ്ച് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. മാം എന്നോട് രാജന്യ ബന്ധു, രാജന്യ ബന്ധവോ അസ്യേതി രാജന്യ ബന്ധു സ്വയം ദുർവൃത്തൈത്യർത്ഥ.
2: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.
3: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Hindi Spiritual Discourse. In this, you are about to listen Nayanmar Puranam. The title is Thirunilanakka Nayanar, presented by Singapore Shankaran Narayanan. Thank you. Om Namah Shivaya.
4: Om Namah Shivaya. Bhakton, abhi hum sunenge aur ek Dakshin Bharatiya Sant ya Nayanmar ki kahani, jinka naam Thirunilanakkar hai. कावेरी नदी के तट पर चातमंगे नामक एक गांव है। उस गांव के एक ब्राह्मण परिवार में तिरुनीलनक्कर का जन्म हुआ। वे प्रतिदिन आगम विधान के अनुसार शिव पूजा करते थे। वक्त बीतता गया, तिरुनीलनक्कर का विवाह हो गया। वे शिव पूजा में अपनी जीवन व्यतीत करने लगे। मार्गशीर्ष का मास था। आर्द्रा उत्सव के दिन वे प्रतिदिन की पूजा से निवृत्त होकर आयवंती ग्राम के शिव मंदिर में विशेष पूजा के लिए अपनी धर्मपत्नी के साथ चले। पूजा के लिए आवश्यक सामग्री साथ रखी थी। पर्याप्त समय तक पूजा करने के बाद भी उनका मन तृप्त नहीं हुआ। वे मूर्ति के समक्ष ध्यानमग्न हो नमः शिवाय पंचाक्षरी मंत्र का जाप करने लगे। अकस्मात कहीं से एक मकड़ी भगवान के शरीर पर गिर पड़ी। भक्त तो प्रभु के ध्यान में खोए हुए थे। उनकी पत्नी ने सहज वात्सल्य से प्रेरित होकर मुंह से फूंक मारकर मकड़ी को हटा दिया। तिरुनीलनक्कर ने यह दृश्य देख लिया। भगवान के विग्रह पर इस तरह फूंक मारने से जूठन गिरने का संभावना हो सकता है, अतः पत्नी ने मानो कोई अपराध कर दिया हो ऐसा विचार कर उन्होंने अपनी पत्नी का तिरस्कार किया। वे अकेले घर लौट आए। पत्नी मंदिर में ही रह गई और प्रभु के ध्यान में डूब गई। रात हुई, तिरुनीलनक्कर सोने लगे। नींद लगते ही स्वप्न में आयवंती गांव के मंदिर के इष्ट देवता प्रकट हुए। और अपना शरीर दिखाकर

ദേവജനാസ്ത്രേ അസ്മാകം പരിവൃന്ദന്തു ഉദാക്യേഭവാനമസ്കേഭ്യത്രാത്മനഗവേകാരയന്തു രാജസ്വന്നേകാന്ധാവേവാമൃതോ വിശ്വമേത അഗ്നേ ഭാവോ നോ ലക്ഷാതാവജന്യോ.

0: Om Namah Shivaya. Dear users of Shaivam.org, we are very much delighted to let you all know that due to the shower of grace from Almighty Lord Shiva and the continuous support from esteemed users like you, our Shaivam.org website had passed 26 successful years of service in the world of Shaivam, and it is all set to sustain the same with lot more new features in the forthcoming years as well. Adding to that, like one more diamond embedded to the golden crown, we are pleased to inform the existence of a new radio, Shiva Tattvam, specifically designed to telecast Shaiva discourses. It's a humble request to you to listen that as well and extend your support. Now you can listen all the Shaiva discourses being scheduled in Shaiva Lahari and Thiruneriya Tamilosi radios in Shiva Tattvam radio only. Thanks for your esteemed support. Om Namah Shivaya.
1: ഈ ശരീരത്തെ ബാധിച്ചാൽ പോലും തന്നെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. കാരണം ശരീരമല്ല, ഇനി മനസ്സല്ല, ഇതൊന്നും അല്ലാത്ത നിലയിൽ അദ്ദേഹം ആത്മാവായി തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ വാക്കുകൾ പോക്കാൻ കേവലം സാക്ഷി മാത്രം അനുഭവിച്ചിട്ടുള്ള ഈ ലോകത്തിന് മാത്രം ജാഗ്രത കൊണ്ടുവന്നിട്ട് മൂന്നവസ്ഥ കൂടെയാണ് ഒരാളുടെ ജീവിതം നീങ്ങിക്കൊടുത്തിരുന്നത്. ജാഗ്രതത്തിലെ വ്യക്തി തന്നെ സ്വപ്നത്തിനും സ്വപ്നത്തിനും പോകുന്നു. അപ്പോൾ ജാഗ്രതത്തിനെയോ ജാഗ്രതയിൽ പ്രതികരിക്കുന്ന സ്ഥൂലപ്രപഞ്ചത്തെയോ അറിയുന്നില്ല. ഈ ജാഗ്രത അവസ്ഥയിലെ അനുഭവങ്ങൾ മുഴുവൻ സ്വപ്നത്തിനും സ്വപ്നത്തിലേതും സുഷുപ്തിയിലും മാറുന്നു. എന്നാൽ വ്യക്തി മാറുന്നില്ല. ഉറക്കമാറുന്ന ശേഷം ഞാൻ സ്വപ്നത്തിൽ ഈ രാജ്ഞിയെ കണ്ടു എന്ന് പറയുന്നു എന്നിരിക്കട്ടെ. എന്നാൽ സ്വപ്നത്തിൽ രാജ്ഞിയെ കണ്ടതും ജാഗ്രത രാജ്ഞിയെ കാണാത്തതുമായ വ്യക്തി ഒന്നാണ് എന്നാണല്ലോ ആ വാക്യത്തിന് അർത്ഥം. അപ്പോൾ അവസ്ഥകൾ മാറുമ്പോൾ വ്യക്തി മാറുന്നില്ല എന്ന് ശുദ്ധമാവുന്നു. ഇവിടെ വ്യക്തി എന്ന് പറഞ്ഞത് ആത്മാവിനെല്ലാം ജീവനിയാണ്. അവസ്ഥകൾ വന്നുപോയി ഇരിക്കുന്നു, അല്ലെങ്കിൽ കുതിച്ചു മസ്തവിച്ചും ഇരിക്കുന്നു. അവയുടെ ഗോകരമായ വ്യക്തി കേവലം സാക്ഷി മാത്രമാണെന്നും ഉദയാസ്തമനങ്ങളോ സഞ്ചലതയോ ഇല്ലാതെ സ്ഥിരമായി പുറത്തു നിൽക്കുന്നതാണെന്നും വരുന്നു. അതുപോലെ അവസ്ഥകൾ താൽക്കാലികങ്ങളും പ്രാദേശികങ്ങളുമാണെന്നും എന്നാൽ വ്യക്തി അങ്ങനെയല്ല, കാലത്തെയും ദേശത്തെയും അതിക്രമിച്ച് അപരിച്ഛിന്നനായിരിക്കുന്നു എന്നും കൂടി സിദ്ധമാവുന്നു. ഇത് യോഗാഭാവത്തെ വ്യക്തത്തെപ്പറ്റിയിരുന്നപ്പോൾ ആത്മഭാവത്തെ അറിയുമ്പോൾ ഉണ്ടാവുന്നു. അവസ്ഥകളിൽ കൂടെ നോക്കുമ്പോൾ അതാത് അവസ്ഥകളെ അവസ്ഥകളോളം മാത്രമേ വ്യക്തിക്ക് വലുപ്പമുള്ളതായി തോന്നുന്നുവെങ്കിലും അവസ്ഥകളെ തട്ടി നീക്കി നോക്കുമ്പോൾ വ്യക്തി അപരിച്ഛിന്നനാണ് എന്നറിയാൻ ജാഗ്രത അവസ്ഥയിൽ ഈ ശരീരത്തോട് മരിച്ചിട്ടുണ്ട്. സ്വപ്നാവസ്ഥയെ കുറിച്ചും ശരീരത്തോട് നീങ്ങി മനസ്സിലോളം മരിച്ചിട്ടുണ്ട്. സുസുപ്തിയിൽ അവീതിയോളം വലുപ്പമേ ഉള്ളൂ. ഇവയൊക്കെ തട്ടി നീക്കി ചൂടും തട്ടി നീക്കണം ചെയ്യുന്നാൽ ആത്മബോധമാണ്. അങ്ങനെ ആത്മബോധം കൊണ്ട് തട്ടി നീക്കി കഴിഞ്ഞു വിചാരിച്ചോളൂ താൻ അപരിച്ഛിന്നാനന്ദ സ്വരൂപനാണ്. ഓരോ ദിവസത്തിലുമുള്ള ജാഗ്രത സ്വപ്ന സുസുപ്തികളാകുന്ന അവസ്ഥകളെ പോലെ തന്നെ ഓരോ ജീവിതത്തിലുമുള്ള ബാല്യ ബൗഗണ്ഡ കൗമാര യൗവന ബാന്ധവ്യ ദശകളും വന്നുപോലും ഇരിക്കുന്നവർ തന്നെ ഈ അവകൾ ദശകൾ മാറുമ്പോൾ ഈ ബാല്യ കൗമാര യൗവന ദശകളെ ഒരേ വ്യക്തി തന്നെയാണ് അനുഭവിക്കുന്നത്. അവകളും ദശകളും അവസ്ഥകളെ പോലെ താൽക്കാലികങ്ങളും പ്രാദേശികങ്ങളും മാത്രമാണ്. അവയെ അതിക്രമിച്ച് അപരിച്ഛിന്നനായിരിക്കുന്നു വ്യക്തി എന്ന് ദശകളെ നീക്കി നോക്കുമ്പോൾ കാണാൻ കഴിയും. ഇതുപോലെയാണ് ജന്മം വരുന്നത്. ഈ ജന്മങ്ങളും വന്നു പോയി വന്നിരിക്കുന്നതല്ല. അതായത് ദിവസങ്ങളെങ്ങനെ വന്നു പോയി വന്നു പോയി ഇരിക്കുന്നു, ഇതുപോലെയാണ് അവസ്ഥകളും വന്നു പോയി വന്നിരിക്കുന്നത്. ബാല്യകുമാരാണ് വിശാംശേഷങ്ങൾ വന്നു പോയി, അതുപോലെ ശരീരങ്ങൾ വന്നു പോയി, ഇവയ്ക്കൊക്കെ ശരീരങ്ങൾ വന്നു പോയി ഇരിക്കുന്നതിനെയാണ് ജന്മങ്ങൾ അല്ലെങ്കിൽ ജന്മങ്ങൾ. അങ്ങനെ ഒരായിരം ജന്മങ്ങൾ കഴിയുമ്പോഴും താൻ അവയിൽ ഒന്നിനെയും അനുഭവിച്ചിരുന്ന സാക്ഷി മാത്രമായിരിക്കും. ദശകളെയും തോന്നപ്പെടുന്ന വ്യക്തി കേവലം അവയ്ക്ക് സാക്ഷി മാത്രമാണ് എന്ന് ബോധിക്കാൻ കഴിയും. ദശകൾ വന്നു പോയി ഇരിക്കുമ്പോഴും വ്യക്തി ഈ സ്ഥിരമായി പുറത്തു നിൽക്കുന്നു. ദശകളെ കൊണ്ട് പരിച്ഛേദമില്ലാത്തവനായി ഇരിക്കുന്നു. ദിശകളെ കൊണ്ട് ആ വ്യക്തിക്ക് ഒരു പരിച്ഛിന്നാവസ്ഥ വരുന്നില്ലയാണ്. അപ്പൊ ബാല്യം വന്നിച്ചു, ബാല്യത്തിന്റെ അപ്പുറത്തും പുറത്തും എല്ലാ ഭാഗത്തും അറിഞ്ഞറിയുന്ന കാര്യം. അതുകൊണ്ടാണ് ആ ബാല്യത്തിന് പിന്നീട് മാറ്റം ഉണ്ടാവാത്തത്. വെസ്റ്റനക്കാരികൾക്കൊക്കെ അവസ്ഥകളും ശരീരത്തിന്റെ ദശകളും എപ്രകാരം സൂര്യങ്ങളും ഉദയാസ്തമങ്ങളോട് കൂടിയവയുമായി ഇരിക്കുമ്പോൾ അതുപോലെ ശരീരങ്ങളും അല്ലെങ്കിൽ ജന്മങ്ങളും വന്നു പോയി ഇരിക്കുന്നതാണ്. അപ്പോ എത്ര ജന്മം കഴിഞ്ഞാൽ

എപ്രകാരം മാറ്റം സംഭവിക്കുന്നില്ലയോ അതുപോലെ ശരീരം മാറുമ്പോഴും വ്യക്തിക്ക് മാറ്റം ഉണ്ടാകും. അനേക ശരീരങ്ങളെ അനുഭവിക്കുന്ന വ്യക്തി ഒന്ന് തന്നെ അവസരത്തിന്റെയും അടക്കങ്ങളുടെയും ബ്രോക്കറാണെന്ന് തോന്നപ്പെടുമെങ്കിൽ കൂടി സാക്ഷി മാത്രമാണ് എന്ന് തോന്നിപ്പെട്ടതുപോലെ ശരീരങ്ങളുടെയും ബ്രോക്കറാവാണ് വ്യക്തി എന്ന് തോന്നപ്പെടുമെങ്കിലും സാക്ഷി മാത്രമാണ്. ഈ ശരീരത്തെ ഞാൻ എന്റെ എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിലും വസ്തുതത്വത്തിൽ ബോധിക്കുകയും സാക്ഷി മാത്രമാണ്. അഭിമാനിക്കുന്നത് ജീവനാണ്. ജീവത്വം ഈ ശരീരം എന്ന പോലെ തന്നെ വന്നു പോയിരിക്കുന്നതാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ ഇവർക്ക് എങ്ങനെയാണ് കുറച്ച് അതായത് വന്നു പോയിരിക്കുന്നവയാണ്. പക്ഷേ ഒരു ദിവസത്തിൽ അത് ഒന്നിലധികം പ്രാവശ്യം കഴിഞ്ഞ് ഉപയോഗിച്ചു വന്നേക്കാണ്. ഇതുപോലെ ഈ എന്താണ് ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ എന്ന പോലെ തന്നെ ദിവസങ്ങളും വന്നു പോയിരിക്കുന്നവയാണ്. ഇതുപോലെ മാസങ്ങളും കൊല്ലങ്ങളും വന്നു പോയിരിക്കുന്നവയാണ്. ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം തുടങ്ങിയുള്ള ദേശങ്ങളും വന്നു പോയിരിക്കുന്നു. അതുപോലെ ശരീരങ്ങളും വന്നു പോയിരിക്കുന്നു. അപ്പൊ ഇവയ്ക്കെല്ലാം സാക്ഷി മാത്രമായിട്ടിരിക്കുന്നു താനാകുന്ന ആത്മാവ്. അപ്പൊ തനിക്ക് എങ്ങനെ മാറ്റം വരാൻ വരാൻ അത്രയല്ല ഈ നാനാത്വമുണ്ടല്ലോ അത് ഈ ദശ പിന്നെ ഈ ജാഗ്രത സ്വപ്ന സുസുദ്ധികൾക്ക് നാനാത്വം അല്ലെങ്കിൽ ദൃശ്യങ്ങൾക്ക് ഒരുപാട് നാനാത്വമുണ്ട്. ഇപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ ജാഗ്രത അവസ്ഥയാവുന്ന ഒന്നിലിറങ്ങിയിരിക്കുന്നു. ഇതുപോലെ പറഞ്ഞു പ്രപഞ്ചത്തിന് കുറാന് കൂടി നാനാത്വമുണ്ട്. പക്ഷെ അതിന് പ്രകാശത്തിനും ജാഗ്രത അവസ്ഥയോ ഇടത്തുള്ളിയോ അങ്ങനെ ജാഗ്രത പോലെ തന്നെ സ്വപ്നവും സുസുപ്തിയും ഉണ്ടാവുന്നു. അപ്പൊ അവസ്ഥകൾക്ക് നാനാത്വമുണ്ട്. ഈ അവസ്ഥകളെ പ്രകാശിപ്പിക്കുന്ന ന്യായവൃത്തിക്ക് നാനാത്വമില്ല ഏകത്വമേ ഉള്ളൂ. അതുപോലെ എന്താണ് ബാല്യം കൗമാരൻ ജപ്പനം തുടങ്ങിയ ദശാവശേഷങ്ങൾക്ക് നാനാത്വമുണ്ട്. അവ എതിൽ പ്രകാശിക്കുമ്പോൾ ആ ശരീരത്തിന് നാനാത്വം. ഇതുപോലെ ശരീരങ്ങൾക്ക് നാനാത്വമുണ്ട്. ജനനമരണങ്ങൾ ഹേതുവായിട്ട് നട്ടം. ഇനി അപ്പോ ഈ അനന്തകൂടി നാനാത്വങ്ങളെയൊക്കെ സാക്ഷി രൂപേണ മാത്രം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാഗ്രതാദി അവസ്ഥകളും അതുപോലെ ദിവസങ്ങളും അനുകൂലങ്ങളും വർഷങ്ങളും പിന്നെ ബാല്യകുമാരാദി ദശാവിശേഷങ്ങളും എല്ലാം വന്നും പോയി വന്നും പോയി പ്രകാശം മാറും പ്രകാശം മാറുന്നിരിക്കുന്നു. എവിടെ തന്നിരാൻ എന്നപ്പോ ആ താൻ മാറുന്നുണ്ടോ അതാണ് പ്രത്യേകത എന്നപ്പോ. അപ്പൊ ഇവരെല്ലാം എന്താണ് പരാക്കുകളാണ് എന്നപ്പോ. അപ്പൊ പ്രത്യേകാത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞു വിചാരിക്കാം താൻ വലിയ പോവുകയും ജനിക്കുകയും മരിക്കുകയും അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒന്നും ഉണ്ടാവുകയും ഇല്ലാതെ ഉണ്ടാവുകയും അതായത് സ്വഭാവങ്ങൾ. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക, നിലനിൽക്കുക, ക്ഷയിക്കുക, വർദ്ധിക്കുക, രൂപാന്തരപ്പെടുക, നശിക്കുക. ഈ നാല് ഭാവങ്ങൾ താൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നാനാത്വവും ഉണ്ടാവുന്നു. താൻ ഏകനാണ്, അദ്വൈതനാണ്, അപരിച്ഛിന്ന സച്ചിദാനന്ദ സ്വരൂപനാണ്. ഇപ്പോൾ ഈ ശരീരമാണ് എന്ന് തോന്നിയാലും ഞാൻ കുറാനുകൂടി ശരീരങ്ങൾ മുഴുവൻ താനാകുന്ന ഒരു ചൈതന്യത്തിലാണ് പ്രകാശിക്കുന്നത്. ഇതുപോലെ ഈ മനസ്സ് താനാണ് എന്ന് തോന്നുമ്പോൾ നിർത്തോളൂ. ഇങ്ങനെ കുറാനുകൂടി ശരീരത്തിൽ പ്രകാശിക്കുന്ന മനസ്സ് താൻ തന്നെയാണ്, തന്നിൽ തന്നെയാണ് വേറൊന്നല്ല. അതുപോലെ ഇനി ഈ ശരീരത്തെ അഭിമാനിക്കുന്ന ജീവനാണ് താൻ എന്ന് ബോധിക്കുന്നുണ്ടെങ്കിൽ സർവ്വ ശരീരങ്ങളിൽ പ്രകാശിക്കുന്ന ജീവന്മാർ തന്നിൽ തന്നെയാണ് പ്രകാശിക്കുന്നത്. ഇങ്ങനെ ആത്മബോധത്തെ പ്രത്യേകാത്മസ്വരൂപത്തെ അറിയുമ്പോൾ ഈ ഭിന്നഭിന്നങ്ങളായും അതുപോലെ തന്നെ പരിച്ഛിന്നങ്ങളായും അതുപോലെ തന്നെ വന്നു പോയിരിക്കുന്നവരായും ഉള്ള ഈ സംസാരാനുഭവങ്ങൾ ക്ഷണികങ്ങളും മിച്ചുകളുമാണ് എന്ന് ബോധിക്കാൻ കഴിയുന്നത്. അപ്പൊ ആത്മബോധം ഉണ്ടാവുമ്പോൾ ഈ മരണം തുടങ്ങുന്ന അനുഭവങ്ങൾ ഉണ്ടാവുന്നില്ല. ഈ പക്ഷേ ഇത് ഈ ശബ്ദം മാത്രമല്ല അനുഭവ സ്വരൂപമാണ്. ഇതിന് നിഷ്ഠാസ്വരൂപേണ ആചരിക്കുന്ന അങ്ങനെ അനേക ശരീരങ്ങൾക്കും ഓരോ ശരീരത്തിലെയും ബാല്യാദി അനേക ദശകൾക്കും ഓരോ ശരീരമുള്ള അനേക അവസ്ഥകൾക്കും കേവലം സാക്ഷി മാത്രമാണെങ്കിലും ഗോക്കടാവെന്ന് തോന്നത്തക്ക നിലയിൽ യാതൊരു ശരീരം ഞാൻ എന്ന വ്യവഹാരത്തോടുകൂടി എല്ലാറ്റിനും ആസ്പദമായും എല്ലാറ്റിനെയും അനുവർത്തിച്ചുകൊണ്ടും അന്ധകരണത്തിൽ സ്ഫുരിക്കുന്നുവോ അത് തന്നെ ആത്മാവ്. ഇങ്ങനെ ആ ആത്മബോധത്തെ പക്ഷേ ഇതിന്റെ ഭോക്കരാവാണ് അല്ലെങ്കിൽ ഇതിന്റെ പിന്നെ ദ്രഷ്ടാവാണ് എന്ന് തോന്നുമ്പോൾ ജീവത്വമാണ് നിൽക്കുന്നത് എന്നത്. അങ്ങനെ താൻ ഒന്നിന്റെയും ഭോക്കരാവല്ല, സാക്ഷി മാത്രമാണ് എന്ന് ബോധിച്ച് ഇയാൾ വിട്ടു നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവിലേക്ക് ഈ ആത്മാവും ജീവനും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. കാരണം ആത്മാവിൽ തന്നെയാണല്ലോ ജീവത്വം പ്രകടമായിട്ട് അനുഭവപ്പെടുന്നത്. ഇപ്പൊ നാരായണൻ നരകാസുരന്റെ വേഷം കെട്ടിയപ്പോൾ നാരായണൻ നരകാസുരൻ രണ്ടല്ല, നാരായണൻ തന്നെയാണ് നരകാസുരൻ. പക്ഷെ നരകാസുരനായിട്ടാണ് നിങ്ങളിപ്പോ കണ്ട് അത് ആ വേഷങ്ങളെ കൊണ്ടാണ് വേഷവിധാനം.

0: കുറിച്ച് പറഞ്ഞാൽ അത് നരകം. അപ്പോ നാരായണനെ മറച്ചതാണ് ഈ നരകാസുരം. ഇതുപോലെ ആത്മസ്വരൂപത്തെ മറയ്ക്കുന്നതാണ് ജീവഭാവം. ആ ജീവഭാവം വാസ്തവത്തിൽ സത്യമല്ല, മിഥ്യയാണ്. കാരണം ഈ നരകാസുരന്റെ ഭാവം ഈ നാരായണന് സത്യമല്ല, താൽക്കാലികമായിട്ടുള്ളതാണ് എന്നർത്ഥം. ആ രംഗത്ത് മാത്രമേ ഉള്ളൂ നരകാസുരനാണെന്നുള്ള ഭാവം എന്നർത്ഥം. അങ്ങനെ വെച്ചാലോ നരകാസുരനല്ല, അയാൾ നാരായണൻ തന്നെയാണ്. ഈ വേഷവിധാനങ്ങളൊക്കെ വെച്ച് പറഞ്ഞാൽ ഇതുപോലെ ഇന്ദ്രിയ മനോബുദ്ധി പ്രാണങ്ങളാകുന്ന ഉപാധികളോട് സംബന്ധമില്ലാതെന്നുണ്ടാകുമ്പോൾ ഈ ജീവത്വം നഷ്ടപ്പെടും. ജീവത്വം നഷ്ടപ്പെടുമ്പോഴോ അത് പ്രത്യേകിച്ച് കാണാനില്ല. ഇതാണ് മിഥ്യാന്ന് പറഞ്ഞ കാരണം. ഇപ്പൊ നരകാസുരനായിട്ട് മാറി നാരായണൻ വെച്ചോളൂ, ആ നരകാസുരഭാവം പോകുമ്പോൾ നാരായണനായി, വേഷമൊക്കെ മാറ്റിട്ട് നാരായണനായപ്പോ പിന്നെ നരകാസുരനെ കാണുന്നില്ല. അപ്പൊ നരകാസുരൻ മിഥ്യയും നാരായണൻ സത്യവുമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുപോലെ ഇന്ദ്രിയാദി കാരണങ്ങൾ അടങ്ങുന്ന സമയത്ത് ജീവിതം നഷ്ടപ്പെടും. ഈ ആത്മഭാവം എപ്പോഴും നഷ്ടപ്പെടുകയും ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ആത്മാവ് സത്യവും ബാക്കിയുള്ളത് മിഥ്യയുമാണ് എന്ന് സ്പഷ്ടമായി. ഇങ്ങനെ ആത്മസ്വരൂപത്തെ ഇങ്ങനെ ബോധിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ബോധിപ്പിച്ചു കൊടുക്കുന്നു. ഈ ഭഗവാചാര്യനാകുന്ന ഭഗവാൻ ദക്ഷിണാമൂർത്തി തന്നെയാ ജ്ഞാന മുദ്ര ഒന്നുകൊണ്ട് മാത്രം പറയാം. രണ്ടു കൈകളുടെയും ചൂണ്ടുവിരൽ തള്ളവിരലിനോട് ചേർന്ന് അമർന്നിരിക്കുന്നത് തന്നെ ചിന്മുദ്ര അല്ലെങ്കിൽ ജ്ഞാനമുദ്ര. തള്ളവിരൽ പ്രകൃതിയുടെയും ചൂണ്ടുവിരൽ അഹങ്കാരത്തിന്റെയും പ്രതീകങ്ങളാണ്. അവ രണ്ടും കൂടിച്ചേരുമ്പോൾ അഹങ്കാരം പ്രകൃതിയിൽ ലയിക്കുക എന്ന തത്വം വ്യക്തമാകും. ഇതാണ് ചിന്മുദ്രയുടെ താല്പര്യം. എന്താണ് അഹങ്കാരം പ്രകൃതിയിൽ ലയിക്കുന്നത്? അഹങ്കാരം ഉണ്ടാകുമ്പോഴാണ് ജീവത്വം പ്രകടമായി തീരുന്നത്. ജീവത്വം ഉണ്ടാകുമ്പോഴാണ് ബാക്കിയുള്ള ദൃശ്യങ്ങളുടെ ഒക്കെ പ്രകൃതി ഉണ്ടായി തീരുന്നത്. അപ്പൊ ഇവയെ നശിപ്പിച്ച് സുസ്വരൂപമാകുന്ന ആത്മഭാവത്തെ പ്രകാശിപ്പിക്കുന്നു പരമാചാര്യനായിരിക്കുന്ന ഭഗവാൻ ദക്ഷിണാമൂർത്തി. അപ്രകാരമുള്ള ദക്ഷിണാമൂർത്തിക്കായിരുന്നു നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നു നോക്കെ, ഈ കാണപ്പെടുന്നതായ എല്ലാ അവസ്ഥകളും ഈ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ തന്നിലാണ് നിൽക്കുന്നത്. ഇതിനെയൊക്കെ കാണുന്നതായ താൻ ഒന്നാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെയൊക്കെ അറിയുന്നത്? അറിവുകൊണ്ടാണ്. ആ അറിവ് അനേകമല്ല, ഏകമാണ്. ഒരേ അറിവ് കൊണ്ടാണ് അനേക വസ്തുക്കളിൽ നിങ്ങൾ അറിയുന്നത്. അപ്പൊ അറിവിന് ഏകത്വവും അറിയപ്പെടുന്ന വസ്തുക്കൾക്ക് നാനാത്വവും ഉണ്ട് എന്ന് വരുന്നുണ്ട്. ആ വസ്തുക്കൾക്ക് അറിയപ്പെടുന്ന വസ്തുക്കൾക്ക് മാത്രമേ നാനാത്വമുണ്ട്. അറിവിന് ഏകത്വമാണ് ഉള്ളത്. അപ്പൊ ഒരു വസ്തുവിനെ അറിയണമെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ആ എങ്ങനെയാ അറിയാ? തന്റെ അറിവിൽ ആ വസ്തു പ്രതിഫലിക്കണം, എന്നാലേ ഇത് അറിയുള്ളൂ. അറിവും പദാർത്ഥവും വേറെയായിട്ട് നിൽക്കും പറയുമോ? അറിയില്ല. അറിവിൽ പ്രതിഫലിച്ചാലേ അറിയുള്ളൂ. അപ്പൊ നിങ്ങൾ അറിയപ്പെടുന്നതായ ഈ വസ്തുക്കളൊക്കെ എവിടെ നിൽക്കുന്നത്? താനാകുന്ന അറിവിലാണ്. ആ അറിവ് തന്റെ സ്വരൂപമാണെന്ന് ബോധ്യപ്പെടുത്തോളും. അറിവ് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നുള്ളൂ. അറിവാണ്, ചൈതന്യമാണ്, വീര്യമാണ്, പ്രഭാവമാണ് എല്ലാം പറയാൻ കഴിയും. ഒരു വീര്യം കൊണ്ടും പറയാനില്ല. അങ്ങനെ അപരിച്ഛിന്നമായിരിക്കുന്ന ആ അറിവിലാണ് ഇവയെല്ലാം പ്രതിഫലിക്കുന്നത്. ഇനി അത് കാലം, ദേശം, കാലത്തിലും ദേശത്തിലുള്ളതായ വസ്തുക്കള് ഇതെല്ലാം. അപ്പോ ഈ അവയെല്ലാം ഈ അറിവ് മാത്രമായി തീരുമ്പോൾ, അല്ലെങ്കിൽ അറിവിൽ നിന്ന് അവയെ തള്ളുമ്പോൾ അറിവ് മാത്രമായി, അറിവ് അപരിച്ഛിന്നമായി തീരുന്നു. അതിനെ അറിവെന്ന് എന്തെങ്കിലും ഒന്ന് പറയേണ്ടി പറയാം. അങ്ങനെ അപരിച്ഛിന്നമായിരിക്കുന്ന ഒരു അത്ഭുത ചൈതന്യം എങ്ങനെന്നറിഞ്ഞ് എപ്പോഴും മാറ്റമില്ല. ഈ മാറ്റമില്ലാത്ത സച്ചിദാനന്ദാകാരമായിരിക്കുന്ന ചൈതന്യം തന്നെ ആത്മാവ്. ഇതാണ് പറഞ്ഞത്. അപ്പൊ ആ ആത്മാവ് വരികയും പോവുകയും ക്ഷയിക്കുകയും വർദ്ധിക്കുകയും നശിക്കുകയും ഉണ്ടാവുകയും ചെയ്യുന്നില്ല. അവ എപ്പോഴും ഉള്ളതായിട്ടിരിക്കുന്നു. ഈ കാലത്താൽ വന്നും പോയി ഇരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ആശ്രയം ഈ ലോകത്തെ കാണുന്നതായ സർവ്വ വസ്തുക്കളും ഉണ്ടായവയാണ് ഇല്ലാണ്ടേ. എല്ലാ ജീവികളും ജനിച്ചവരാണ് മനുഷ്യൻ. അപ്പൊ അവയ്ക്ക് സത്യത്വമില്ല. ഈ കാരണം സത്യം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ എപ്പോഴും ഒരുപോലെയുള്ളവയല്ലേ സത്യം എന്ന് പറയാൻ വേണ്ടി. അങ്ങനെയുള്ള വസ്തുക്കൾ അധികമില്ല. ഇവയെല്ലാം പിന്നെ ഒരുക്കി ആക്രമിക്കുന്നു എവിടെ? താനാകുന്ന അറിവിൽ നിന്ന്. അപ്പൊ ആ അറിവിലാണ് ഈ ഒരുക്കി ആക്രമിക്കുന്നത്. ഞാൻ ഓരോ ദിവസങ്ങളും പിന്നെ ഓരോ ആഴ്ചകളും ഓരോ മാസങ്ങളും ഓരോ കൊല്ലങ്ങളും ഓരോ ജന്മങ്ങളും ഓരോ കല്പങ്ങളും ഓരോ യുഗങ്ങളും കൂടിയും ഇങ്ങനെ ഏവരിക്കും അസ്തമിക്കുകയും ചെയ്യുന്നു എവിടെയാണ്. അപ്പൊ ഒരിക്കലും മാറ്റമില്ലാതെ, ഒരിക്കലും നാശമില്ലാതെ, അനേക അനേക യുഗങ്ങളും കല്പങ്ങളും കഴിഞ്ഞാലും മാറാതെ ഈ അവരിച്ഛന്ന സച്ചിദാനന്ദാകാരമായി നിത്യശുദ്ധമുദ്ര സ്വരൂപമായിരിക്കുന്ന ഏവ ചൈതന്യം പ്രകടമായിരുന്നു. കുതിച്ചുകൊണ്ടിരിക്കുന്നു, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ബോധിക്കാം. 是很厉害。啊，那么一个门家也干嘛？人家做一个嘛，也担心就麻烦了嘛。啊，我两个门家都能够弄得定。一个，屋里那个那么空空的干干净净的，一个干了不中的，哎，这里个人屋里个嘛，哎，那把钱给家里个，人家给吃个家里个，可屋里还是一种工作，屋里那个上面那种，俺们那不屋里去，买多少出来弄啥？人家都没那啥出来了，别别，是吧？ഇങ്ങനെ ഉള്ളിലേക്ക് അടിയിലേക്ക് പോകുന്ന സമയത്ത് ഈ ബ്രഹ്മമാണ് ഈ അപരിച്ഛിന്നമായിരിക്കുന്ന കേവല തത്രമാത്രത്തിൽ തന്നെയാണ് എല്ലാത്തിനും പരമമായിരിക്കുന്ന ആശ്രയം എന്ന് ബോധിക്കാറാണ്. ആ ബ്രഹ്മത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ നീ പ്രകാശിക്കും മറയും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. സർവവസ്തുക്കൾ കാലം ദേശം ദശകളും അവസ്ഥകളും ശരീരങ്ങളും അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളും വിഷയങ്ങളും എല്ലാം എല്ലാം തന്നെ എന്നും നടന്നിരിക്കുന്ന അവരിച്ചിന്ന സച്ചിദാനന്ദാകാരമായിരിക്കുന്ന പരമതത്വത്തിൽ പ്രകടമാകുന്നു പ്രകാശിക്കും അറിയിച്ചു. ഇതാണ് ജഗത്തിന്റെ സൃഷ്ടി സംഹാരം എന്ന് പറഞ്ഞതായ വ്യവഹാരം. അങ്ങനെ ജന്മത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ മറ്റൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് എന്താണ് പ്രകടമായി തീരുന്നത്? ഈ ആത്മസ്വരൂപം തന്നെയാണ് പല സ്വരൂപത്തിലായിട്ട് മാറി മാറി പ്രകാശിക്കുന്നത്. സ്വർണത്തിൽ സ്വർണ്ണമല്ലാതെ നിന്ന് മറ്റൊന്നില്ല എന്നുള്ളത് കൊണ്ട് സ്വർണത്തിൽ സ്ഫുരിക്കുന്നതായ ആഭരണങ്ങളൊക്കെ സ്വർണം തന്നെയാണ്. ഇത് കരകമാണ്, കുണ്ടലമാണ്, വളയാണ്, തറയാണ്, മോതിരമാണ് എന്ന് പറഞ്ഞാലും അതൊക്കെ സ്വർണമാണ്. പക്ഷേ സ്വർണത്തിന് ഇല്ലാത്തതായ രൂപവും നാമവും, അതായത് പേരും രൂപവും അതിനുണ്ടാകും. ഇതുപോലെ എന്തെല്ലാം രൂപത്തിലുള്ളതായ ഈ വസ്തുക്കളുണ്ടോ അവയെല്ലാം ആത്മാവിലാണ് ഇനി പ്രകാശിക്കുന്നത്. ആത്മാവിൽ ആത്മാവില്ലാതെ മറ്റൊന്നില്ല എന്നുള്ളത് കൊണ്ട് ആത്മചൈതന്യം തന്നെയാണ് ഇനി തത്ര സ്വരൂപേണ പ്രകാശിക്കും മറയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സത്താമാത്രമായിരിക്കുന്ന ചൈതന്യം ഏകമാണ് അദ്വൈതമാണ്. ആ സത്യത്തെ, അത് സത്യമാണ്, ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുണ്ടാവുകയും ചെയ്യും. ആ സത്യത്തെ അറിയുമ്പോൾ സത്യത്തിൽ നിന്ന് അന്യമല്ലാത്ത അനുഭവിക്കാൻ ആ അനുഭവം വരുന്ന സമയത്ത് ബാക്കിയെല്ലാം ചെയ്യാൻ അവയില്ലാത്തതാണ് എന്നുള്ളതായ ജ്ഞേയത്തിന്റെ അനുഭവവും വന്നു ചേർന്നു. ഇത് ഏതൊരു ജ്ഞാനം കൊണ്ടുണ്ടാവുമ്പോൾ ആ ജ്ഞാനത്തെ ചിഹ്നോദ്ധരിയിൽ കൂടെ പ്രകടമാക്കി തീർക്കുന്ന പരമാചാരനായിരിക്കുന്ന ഭഗവാൻ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് ഈ നമസ്കാരം പറഞ്ഞു. വിശ്വം വശരി കാര്യകാരണതയാ സുസ്വാമി സംബന്ധത ശിഷ്യ ആചാര്യതയാവ പിതപുത്രാധ്യാത്മന ഭേദത സ്വപ്നേ രാജരിവായ ഏഷ പുരുഷോ മായാപരിഭ്രാമിത തസ്മൈ സ്ത്രീ ഗുരുമൂർത്തയേ നമയം ശ്രീ നാമോത്തയ. ഈ ലോകം എല്ലാം ദ്വൈതമായിട്ടാണ് നമ്മുടെ എന്തിനെയൊന്ന് അറിയുന്നതെന്ന് വെച്ചാൽ അറിയുന്ന ആൾ അറിയപ്പെടുന്ന വസ്തു അറിവ് ഇത് മുൻകൂടി ചേരുമ്പോൾ ഇവിടെ അനുഭവം ഉണ്ടാവുന്നു. കാണുന്ന ആൾ കാണപ്പെടുന്ന വസ്തു കാണലാകുന്ന പ്രക്രിയ ഇത് മൂന്നും കൂടുമ്പോൾ തന്നെ ഉണ്ടാവുന്നുള്ളൂ. ഇതിനെ ത്രിപുടി എന്ന് പറയും, നമ്മൾ പറഞ്ഞല്ലോ ത്രിപുടി സ്വരൂപമാണ് ഈ ജഗത്തുള്ള എല്ലാം. ഈ ത്രിപുടി ലയിച്ചതാണ് ആത്മജ്ഞാനം. അപ്പോ കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു കാണലെത്തുന്നുള്ളതായ ഈ ത്രിവിധ ഭേദമില്ലാതെ കൊണ്ട് കേവല സത്താ മാത്രമായിട്ടിരിക്കുന്നു. പിന്നെ അറിയുന്നവനായിരിക്കുന്നത് ആന്റെ ഇല്ല എന്നുണ്ടാവും. അറിയപ്പെടുന്നവരൊന്നും ഇല്ല. അറിയുന്നവനും അറിയപ്പെടുന്നവനും അറിയലുമാകുന്ന മൂന്നും കൂടി ചേർന്നതാണ് ബ്രഹ്മാനുഭൂതി. അപ്പൊ അവിടെ ഭേദഭാവങ്ങൾ ഉണ്ടാകുന്നില്ല. ഇവരുടെ അനുഭവവും ദ്വൈതരൂപേണ മാത്രമേ അറിയുന്നുള്ളൂ. കാര്യകാരണതയാളു എന്തൊരു കാര്യത്തെ പറയുമ്പോഴും അതിനൊരു കാരണം, കാരണമില്ലാണ്ട കാര്യം ഉണ്ടാവില്ല. കാരണത്തെ കുറിച്ച് ചോദ്യം ചെയ്യാറില്ല. എന്തുകൊണ്ട് കാര്യകാരണത്തെ കുറിച്ച് ചോദ്യം ചെയ്താലില്ല, അവ ചോദ്യം ചെയ്യില്ല കാരണത്തെ കുറിച്ച്. ഇനി ഉണ്ടാവാൻ എന്താ കാരണം? ഞാൻ ഉണ്ടാവാൻ ഉണ്ടാവാൻ, ഞാൻ ഉണ്ടാവാൻ കാരണം ജാമ്യത്തിനും എന്ന് പറയും. ഇന്നത്താണല്ലോ സ്വഭാവം, അമ്മയച്ചനാണ് കാരണം. വാസ്തവത്തിൽ അമ്മയച്ചന്മാരാണോ കാരണം? അമ്മയച്ചന്മാർ കാരണമായിട്ട് ഇവ ജനിച്ചതാണോ? അപ്പൊ അമ്മയച്ചന്മാർ കാരണവും പുത്രൻ കാര്യവുമാണ് അല്ലെ വരുന്നത്? അതേ സമയത്ത് ഈ പുത്രൻ അവർക്ക് കാരണമാണ്. കാരണം എങ്ങനെ അച്ഛനായത്? കല്യാണം കഴിച്ച് കുറെ കഴിഞ്ഞിട്ട് മകനുണ്ടായിരിക്കും, അച്ഛനാവോ അവിജ. അപ്പൊ അച്ഛനാക്കിയതാരാ? ഈ മകനാണ്. അതുപോലെ പ്രസവിച്ചില്ലെങ്കിൽ അമ്മയാവോ? അവിജയം. അപ്പൊ ഏതാ കാര്യം, ഏതാ കാരണം? ഇങ്ങനെ കാര്യകാരണങ്ങളെ നിരൂപിക്കുന്ന സമയത്ത് രണ്ടെണ്ണം ചെയ്യാൻ ബുദ്ധിയാവും. എങ്കിലും സർവസാധാരണമായിട്ട് കാര്യകാരണ സ്വരൂപേണയാണ് കുറിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നർത്ഥം വിശ്വംബശ്ശരി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധ. അതുപോലെ തന്നെ കാര്യം കാരണം അച്ഛൻ മകൻ, ഈ യജമാനൻ ഭക്തൻ, ഈ ശിഷ്യൻ ആചാര്യൻ, ഈ ഭേദഭാവത്തോടു കൂടിയാണ് ഈ ലോകത്തിലെ എല്ലാവരുടെയും കാണുന്നത്. രണ്ട് ഭാവവും ഇല്ലാതെ നിന്ന് കാണാൻ കഴിയുന്നില്ല. ഏറ്റവും ചുരുക്കിയിട്ടാണ് ഈ രണ്ടായിട്ട് പറഞ്ഞത്. എന്നർത്ഥം അങ്ങനെ ദ്വൈതഭാവം ഇല്ലാതെ നിന്ന് കാണാൻ കഴിയില്ല. ഇല്ലെങ്കിൽ ഈ കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു എന്തെങ്കിലും ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടാവില്ല. എന്നർത്ഥം അപ്പൊ എപ്പോഴും നാനാത്വം ഉണ്ടാവുന്നുവോ അപ്പോഴേ പ്രപഞ്ചം എന്നുള്ളവർ ഉണ്ടാവുന്നുണ്ടോ, അതിന്റെ അനുഭവം ഉണ്ടാവുന്നുണ്ടോ എന്ന ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ നാനാത്വം എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഏകത്വം നഷ്ടപ്പെടുമ്പോഴാണ്. ആ അദ്വൈത ഭാവം നഷ്ടപ്പെടുമ്പോഴാണ് നാനാത്വ അനുഭവം ഉണ്ടാവുന്നത് ഒരാൾക്ക്. എന്നർത്ഥം അദ്വൈത അനുഭവം എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത്? മായാവിലാസം. എപ്പോൾ ആ ആത്മവിസ്മൃതി വരുന്നുവോ അപ്പോഴാണ് തന്നെ മറക്കുന്നത്. തന്നെ മറന്നിട്ടാണ് ബാക്കി എല്ലാ സ്ത്രീയും ഉറപ്പിക്കാൻ ഈ പലതരത്തിലുള്ള വ്യവഹാരങ്ങളെ നടത്താനും മറ്റു മറ്റൊക്കെ. അങ്ങനെ എപ്പോൾ അഹമിച്ച് അന്യഥാബുദ്ധി പ്രമത്വത്തെ യഥാഹി, എപ്പോൾ ഞാൻ ആത്മവിസ്മൃതി വരുന്നുവോ ഞാനുള്ള ബോധം ഉണ്ടാവുന്നു. ഞാൻ എന്നുള്ള ബോധം എവിടെ അവസാനിക്കുന്നുവോ അവിടെ ആത്മബോധം പ്രകാശിക്കും. ഇതാണ് സമാനം. പക്ഷേ ഈ പ്രപഞ്ച വ്യവഹാരത്തിൽ ഇരിക്കുന്ന ഏതൊരാൾക്കും ഞാനെന്നുള്ള ബോധം അവസാനിക്കില്ല. അത് പിന്നെയും പിന്നെയും പലതരത്തിലുള്ള അഭിമാന സ്വരൂപേണ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ദിവസം ഈ കുറച്ചു നേരം സംസാരിക്കുമ്പോഴേക്കും എത്ര പ്രാവശ്യം ഞാൻ ഞാൻ എന്ന് പറയുന്നവരെ വെച്ച് നോക്കൂ. ഇങ്ങനെ എല്ലാവരും അവരവരെ ഞാനായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അഹങ്കാരത്തിൽ നിന്നാണ് രജോഗം ഉണ്ടാവുന്നത്, മനസ്സുണ്ടാവുന്നത്. മനസ്സിൽ നിന്നാണ് രജോഗം ഉണ്ടാവുന്നത്. രജോഗത്തിൽ നിന്നാണ് പിന്നെ വൃത്തികളും വികാരങ്ങളും ഉണ്ടാവുന്നത്. അതിൽ നിന്നാണ് ആഗ്രഹങ്ങൾ സ്ഫുരിക്കുന്നത്. ആഗ്രഹങ്ങളാണ് പിന്നീട് കർമ്മങ്ങളെ ചെയ്യിക്കുന്നത്. കർമ്മങ്ങളാണ് ജന്മങ്ങളെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോ ഇങ്ങനെ പലതരത്തിലുള്ളതായ വ്യവഹാരങ്ങൾ പിന്നീട് ഉണ്ടാവുന്നതൊക്കെ ഈ അതിന്റെ അടിസ്ഥാനമായുള്ള സ്വരൂപം എന്താണ്? ദ്വൈതഭാവം. ആ ദ്വൈതഭാവം ഉണ്ടാകാനുള്ള ഏതോ ആത്മവിസ്മൃതി, അദ്വൈതത്തിന്റെ വിസ്മൃതിയാണ്. അത് എപ്പോൾ സംഭവിക്കുമ്പോൾ അപ്പോഴാണ് പിന്നെ ഓരോന്നോരോന്നായിട്ടുണ്ടായിട്ട് ഈ അനന്തമായിരിക്കുന്ന പ്രപഞ്ചമായിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മടങ്ങുക എന്നുള്ള അവസ്ഥയില്ല. കൂടുതൽ കൂടുതൽ അങ്ങോട്ട് പോവുക, അതായത് പ്രപഞ്ചത്തിൽ നിന്ന് മടങ്ങി ഈ നാനാത്വത്തിൽ നിന്ന് മടങ്ങി ഏകത്വത്തിലേക്ക് പിന്തിരിഞ്ഞ് പോവുക എന്നുള്ളതായ അവസ്ഥ ലക്ഷത്തിലോ കോടിയിലോ ഒരാൾ പോലും ചെയ്യാറില്ലാണ്. അവര് പിന്നെയും പിന്നെയും നാനാത്വത്തെ വർദ്ധിപ്പിക്കുക എന്നല്ലാതെ അങ്ങനെ പറഞ്ഞു ഞാൻ എന്നെ ചെയ്താൽ കൊള്ളാന്ന് വിചാരിക്കുന്നു. അതും കൂടി വേണം, അതും കൂടി വേണം. അയാൾ അങ്ങനെ ശരിയായില്ലാണ്, ഇനി ചെയ്താൽ മതി. ആ കമ്പനി കൂടി കമ്പനി ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതിനെന്ത് ചെയ്യണമായിരുന്നു, മറ്റേ ചെയ്യണമായിരുന്നു. ഇങ്ങനെ ഈ വ്യവഹാരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നല്ലാതെ എല്ലാ വ്യവഹാരങ്ങളെയും വിട്ടുവെച്ചിട്ട് പിന്നിലേക്ക് പോന്നിട്ട് തന്നിൽ തനായിരിക്കുന്ന ബലതത്വം എന്താണ്, എവിടുന്നായതൊക്കെ ആരംഭിച്ചത്, എവിടെയായതൊക്കെ അവസാനിക്കുന്നത് എന്ന് നോക്കിയിട്ട് ആ മൂലതത്വത്തിലേക്ക് പിന്മടങ്ങി പോവുക എന്നുള്ളതായ അവസ്ഥ സാധാരണയായി ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ പ്രപഞ്ചം പിന്നെയും പിന്നെയും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓരോരുത്തരെയും അനുഭവവിശേഷമായിട്ടിരിക്കുന്നത്. കാര്യകാരണ സ്വരൂപേണ ആരംഭിച്ചിട്ട് പിന്നെ വിനതത്വ സ്വരൂപേണ സ്വരൂപേണ ഇങ്ങനെ വളർന്നു വളർന്ന് പിന്നീട് അനേക അനേക അനേക അനേകങ്ങളായിട്ട് വർദ്ധിപ്പിച്ച് വലുതായി പ്രപഞ്ചം മുഴുവനായി തീർക്കുന്നു. അങ്ങനെ വിശ്വത്തിന്റെ എല്ലാ ഭാഗവും അതുപോലെ അനേക തരത്തിലുള്ളതായ വ്യവഹാരങ്ങൾക്ക് ആശ്രയമായിട്ടിരിക്കുന്നു. ആ ആത്മതത്വം സർവാത്മന അറിയപ്പെടുന്നു. അതിലെ രസകരമായിട്ടുള്ള അവസ്ഥ എന്താണ്? ഉള്ളതായിരിക്കുന്ന ഈ ആത്മസ്വരൂപം ഏത് സത്യമാണോ ആ സത്യമായിരിക്കുന്ന ആത്മസ്വരൂപം എന്തിനാലാണ് അറിയപ്പെടുന്നത്? ഇല്ലാത്തതായിരിക്കുന്ന ഈ നാനാത്വ ഈ വാസ്തവത്തിൽ ഇല്ലാത്തതാണ്, മൂന്ന് കാലത്തിൽ സംഭവിക്കാത്തതാണ്, എങ്കിലും വർത്തമാനകാലത്ത് ഇതുള്ളതായിരുന്നു. ഈ വിശ്വം മുഴുവൻ ഇല്ല എന്നുള്ളതാണ് സത്യമാണ്. ഇതൊരിക്കലും ഇല്ലാത്തതാണെന്ന് പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന അവർ കണ്ണടച്ചാൽ അതിനെ ചിന്തിച്ചു പോകുന്നു. ഈ കണ്ണടച്ചാൽ സ്വപ്നത്തിലെത്തിയാൽ ഈ പ്രപഞ്ചത്തിൽ ഇല്ലാതെ കണ്ണ് തുറന്നാൽ പിന്നെ അതിനുള്ളതായിട്ട് തോന്നുന്നു. മൊത്തം എങ്ങനെ സ്വപ്നത്തിൽ അതിന്റെ സൂക്ഷ്മഭാവങ്ങളെ സത്യമായിട്ട് ബോധിക്കുന്നു. സൂക്ഷ്മത്തിൽ എത്തുമ്പോൾ ഈ മുഴുവൻ ഇല്ലാത്തതായിത്തീരുന്നു. ഈ ആദത്തിന്റെയും അനുഭവം അയാൾക്ക് ഇല്ലാതെ ഉണ്ടാകുന്നു. താൻ തന്നെ അറിയുന്നില്ല, മറ്റുള്ളവരെ അറിയുന്നില്ല, ഉള്ളതിനെ അറിയുന്നില്ല, ഇല്ലാത്തതിനെയും അറിയുന്നില്ല, ഒന്നിനെയും അറിയുന്നില്ല. അങ്ങനെ കേവലം ഈ സത്താമാത്രമായിരിക്കുന്ന അവസ്ഥയെ മുഴുവൻ അങ്ങോട്ട് മറക്കട്ടെ. ഈ ഏതോ മായാമയമായിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് കഴിയുക, ഇതാണ് കാരണം. ഈ ഏവ എന്താ ഇതിന് കാരണം? ആ ആത്മവിസ്മൃതിയാണ് ഇതിന്റെ അടിസ്ഥാനമായിട്ട് കാരണം. ആത്മസ്മൃതി ഉണ്ടാവണമെന്ന് ബോധിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഈ ആത്മസ്മൃതിയിൽ പുതിയിട്ടുള്ള അനേക തരത്തിലുള്ള നാനാത്വം ഈ ഭാവങ്ങളിലും അതിൽ പിന്നെയും പിന്നെയും വളരുകയാണല്ലാതെ നിന്റെ ശൈലിച്ചത്. അപ്പൊ അവയെ പിന്നെയും പിന്നെയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്നത്. അവയാൽ മറയപ്പെട്ടിരിക്കുന്നു ഉള്ളതായിരിക്കുന്ന ഇപ്പോ ഇല്ലാത്തതായ വാമ്പിനാൽ ഉള്ളതായിരിക്കുന്ന കയറ് എങ്ങനെയാണോ മറയപ്പെടുന്നത്, ഇല്ലാത്തതായ കടകമുണ്ടല്ലാതെ ആദരണങ്ങളാൽ ഉള്ളതായിരിക്കുന്ന സ്വർണം എങ്ങനെയാണോ മറയപ്പെടുന്നത്, ഇല്ലാത്ത ഘടചരാവാദി പദാർത്ഥങ്ങൾ ഉള്ളതായിരിക്കുന്ന മണ്ണ് എങ്ങനെയാണോ മറയപ്പെടുന്നത്, ഇതുപോലെ ഇല്ലാത്തതായ മായാവൃത്തികളാൽ ഉള്ളത സത്യവുമായിരിക്കുന്ന ആത്മസ്വരൂപം മറയപ്പെട്ടിരിക്കുന്നു. അപ്പോ അനവധി പ്രകാരത്തിലുള്ള നാനാത്വത്താൽ ഈ സത്യം മറയപ്പെടുന്നു. ഇതിനൊരു കഥയുണ്ട്, കഥ പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ പിന്നെ തോണി കിടക്കാൻ പോയി ഒരു 10 ആളുകളെ നിരക്ക് തോണി കിടക്കാൻ പോയി. ഇനി പറയാച്ചാൽ ഞങ്ങൾ ചെന്നപ്പോ തോണിയില്ല, ഇനി എന്താ ചെയ്യുന്നത്, തോണിയില്ല, എന്താ ചെയ്യാൻ നമുക്ക് പോകാണ്ട് കഴിയില്ല, നീന്താൻ പറഞ്ഞു. അങ്ങനെ 10 ആളും പിന്നെ പുഴയിലിറങ്ങിയിട്ട് നീന്തി, അങ്ങനെ നീന്തി അക്കരെ കടന്നു. അക്കരെ കടന്നപ്പോ ഒരു സംശയം, എല്ലാം കൂട്ടത്തിൽ നിന്ന് ആരും പോയിട്ടില്ലല്ലോ, എന്തെങ്കിലും പഠിച്ചു പോയോ? എണ്ണി നോക്കിയത് അറിയാം, നമ്മൾ 10 ആളല്ലേ പോകട്ടെ. അതെ, 1, 2, 3, 4, 5, 6, 8, 9 ഒന്നിനെ ഒരാളെ കാണാനില്ല, തന്നെ ഉറങ്ങും. 9 ആളുകളുടെ അപ്പൊ ഒരാളെ കാണാനില്ല, മറ്റേ ആൾ വന്നു. ഇങ്ങനെ എല്ലാവരും എണ്ണി നോക്കി 9 ആളെ മാത്രമേ കാണാനുള്ളൂ. അപ്പൊ 10 ആളിനെ കാണാനില്ല, 10 ആളല്ല ഒരാൾ നമ്മളുടെ ഇടയിൽ നിന്ന് കുഞ്ഞിൽ പോയി. അപ്പൊ അത് തെറ്റു. അപ്പോഴാണ് വേറൊരാൾ വരുന്നത്, എന്താണെന്നിങ്ങനെ അസ്വസ്ഥന്മാരായിട്ടിരിക്കുന്നത്, ഞങ്ങള് 10 ആളുകളെ പുഴ കിടക്കാൻ വന്നതാണ്, തോന്നിയില്ലായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ നീന്തി ഇക്കരെ വന്ന് എഴുതി നോക്കിയപ്പോ ഈ ഒരാളെ കാണാനില്ല, ഈ 9 ആളെ ഉള്ളൂ ഇപ്പോ. അതുകൊണ്ടാണ് പറയാ, ഇയാള് നോക്കിയപ്പോ 10 ആളുണ്ടായിരുന്നു. അങ്ങനെ വരില്ല, നിങ്ങൾ 10 ആളുണ്ടാവും, എന്റെ ഇത് ശരിയല്ല. ഞങ്ങൾ എല്ലാവരും എന്നീ നല്ല ഉള്ളൂടിയിരുന്നു. അപ്പോ 1, 2, 3, 4, 5, 6 9 എന്നി പണ്ടേ 9 ഉള്ളൂ. എന്ന് പറഞ്ഞു അത് ശരി. അപ്പോഴത്തേക്കും അപ്പോ ഈ 9-ൽ 10-ആമത്തേതായിരിക്കുന്ന താൻ മറയപ്പെട്ടു എന്നുള്ള ഒരു ചെറിയ സംഗതിയാണെന്ന് മനസ്സിലാകുന്നത്. അപ്പൊ മറ്റുള്ള വഴിയൊക്കെ വീക്ഷിക്കുന്നതായ സമയത്ത് അന്യം നടക്കുന്നു. ഇങ്ങനെ ആ അന്യങ്ങളായില്ല പരാക്കുകളുടെ ദർശനം കൊണ്ട്, പരാക്കുകളുടെ അനുഭവം കൊണ്ട് പ്രത്യേകായിരിക്കുന്ന താൻ മറയപ്പെടുമോ എന്നുള്ളതാണ് ഈ സംസാരത്തിന്. ഈ മർമ്മത്തെ അറിഞ്ഞ് പരാക്കുകളിൽ നിന്ന് പ്രത്യേകിലേക്ക് എപ്പോൾ താൻ നീങ്ങുന്നുവോ അപ്പോ സംസാരത്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ശുശ്രൂപാനുഭൂതി അവരുടെ ക്രമത്തിൽ വരാൻ, അങ്ങനെ പ്രത്യേകം പരാക്കുമാകുന്ന രണ്ട് ഭാവങ്ങളെ എനിക്ക് തിരിച്ചറിഞ്ഞ് താനാകുന്ന വസ്തുവാണ് പ്രത്യേകം നടക്കുന്നത്. തന്നിൽ നിന്ന് അന്യമായിരുന്ന ബാക്കിയുള്ള എല്ലാം പരാക്കാം. അപ്പൊ വാസ്തവത്തിൽ താൻ എത്രയോ കുറവായിട്ടിരിക്കുന്നു, അതിൽ എത്രയോ അധികം ഉണ്ടെന്ന് തോന്നാം. വാസ്തവത്തിൽ അങ്ങനെ വളരെ അധികം ഉണ്ട് എന്ന് തോന്നുന്ന വസ്തുക്കളൊക്കെ താനാകുന്ന ആ എന്താണ് കേവല ചൈതന്യത്തിലാണ് സ്ഥിതിക്കും പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ഈ 9 ആളെ എഴുതിയത് താനാണ്. ആ 9 ആളുകൾ വാസ്തവത്തിൽ തന്നിൽ നിന്ന് വേറെയാണ്, തന്നെ അറിയാൻ കഴിഞ്ഞില്ല. ആ 9 ആളുകളാൽ അല്ലെങ്കിൽ 9 എണ്ണങ്ങളാൽ താനാവുന്ന വസാമൻ മറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറയാൻ ഇടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ എണ്ണപ്പെട്ടതായ 9 ആളുകൾ പരാക്കും, ഇനി താൻ എണ്ണാൻ കഴിയാതിരുന്നതായ താൻ പ്രത്യേകമാണ് എന്നർത്ഥം. ഇങ്ങനെ പ്രത്യേകിനെയും മറന്ന് പരാക്കുകളിലെ ആ അനുഭവങ്ങളിൽ കൂടെ പ്രത്യേകിനെയും മറന്ന് അവ സത്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തെളിഞ്ഞുപോകുന്നു എന്നുള്ളതാണ് ഈ ആ വിശ്വസാല അനുഭവത്തിന്റെ ഒരു അടിസ്ഥാനമായി.
1: ഓം നമശിവായ. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: Vaisheshin Marandhan Varayindhudu, Pastanam Illa, Annu Varanyan, Illaimikar Pradiddhandhi Unda. അത് സത്താണ്. ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ അത് അഭാവം. പക്ഷെ ആ ഇല്ലായ്മയ്ക്കൊരു പ്രതിസന്ധി ഉണ്ട്, സത് പ്രതിത്വം. പക്ഷെ അവരത് സ്വീകരിക്കുന്നില്ല, അങ്ങനെ ഒന്നില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയുടെ ഇല്ലായ്മയെ കുറിച്ച് പറയുന്നു, ഉണ്മയുടെ ഇല്ലായ്മ. ശേഷം നാസ്തി എന്ന് പറയുന്നത് പോലെയുള്ളു, പ്രതീതി ഭ്രാന്തി ഉള്ളു. ഞാൻ സത് പ്രതിദ്വന്ദ്യം വസ്തുന്തരം ഇച്ഛന്തി വൈയായികന്മാർ പറയുന്ന പോലെ ഉണ്മയുടെ അഭാവം അത് അവർ സ്വീകരിക്കുന്നില്ല. യഥാ സച്ച അസതിരി ഗ്രഹ്യമാണ് യഥാഭൂതം തദ് വിപരീതം തത്വം ഭൗതീതി നൈയായികാഹ. നൈയായികന്മാരെന്താ പറയുന്നത്? സച്ച അസതിരി ഗ്രഹ്യമാണ്, അവർ ഭാവാഭാവം രണ്ടിനെ സ്വീകരിക്കുന്നു. പുസ്തകമുണ്ട്, പുസ്തകത്തിന്റെ ഇല്ലായ്മയുണ്ട്, രണ്ടും അനുഭവപ്പെടുന്നുണ്ട്. അതിൽ അഭാവത്തിന്റെ വിപരീതമാണ് ഭാവം. ആ ഭാവം സത്താണ്, അഭാവം ഇല്ലായ്മയാണ്. ഇത് നൈയായികന്മാർ പറയുന്നത്. പക്ഷെ അതുപോലെ ബൗദ്ധന്മാർ പറയുന്നത് അവർ അഭാവം മാത്രമാണ്, ശൂന്യം മാത്രം. അതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ഒരാൾ ചോദിക്കുന്നത് നനു സദഭാവം മാത്രം പ്രാഗുത്പത്തേശ്ച അഭിപ്രേതം വൈനാശീ കഥം പ്രാഗുത്പത്തേഹേ ഇതം ആസീ അസത് ഏകമേവ അദ്വിതീയം ചേതി കാലസംബന്ധ സംഖ്യാസംബന്ധോ അദ്വിതീയത്വം ചോദിച്ചതേഹി. ബൗദ്ധന്മാർ പറയുന്ന സർവവും അസത്താണെങ്കിൽ അവരിതിനെന്ത് സമാനം പറയും? അസദേവ ഇതമാഗ്ര ആസീത് ഇതും വസത്തായിരുന്നു ഏകമേവ അദ്വിതീയം. അതിനെങ്ങനെ സമാനം പറയും? ശൂന്യമാണെങ്കിൽ അതെങ്ങനെ ഏകമാകും? ശൂന്യമാണെങ്കിൽ എങ്ങനെ അത് അദ്വിതീയമാകും? ശൂന്യമാണെങ്കിൽ എങ്ങനെ ആസീത് എന്ന് കാലത്തിന്റെ സംബന്ധം അതിനുണ്ടാകും? അതൊന്നും സാധ്യമല്ലല്ലോ. സാധ്യമല്ലെങ്കിൽ എന്തുകൊണ്ട് പറയുന്നു എല്ലാം അസത്താണെന്നും? കാലസംബന്ധ സംഖ്യാസംബന്ധോ അദ്വിതീയത്വം ദേഹി കഥമുച്ചതേ, അതൊക്കെ എങ്ങനെ പറയാൻ കഴിയും? അതുകൊണ്ട് ശുദ്ധ ശൂന്യത്തെ ഒരിക്കലും പറയാൻ കഴിയില്ല. പറഞ്ഞാൽ ഈ പറയുന്ന ശ്രുതിക്ക് വിരോധം വരും. പാഠം പറയുന്നത് ശരി തന്നെയാണ്. നയുക്തം ദേശാം ഭാവാഭാവം മാത്രം അഭ്യോഗിച്ചതാ, അവർ പറയുന്നത് ശരിയാകത്തില്ല. കേവലം അഭാവം, ഭാവത്തെ സ്വീകരിക്കുന്നില്ല, ഭാവത്തിന്റെ അഭാവം മാത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിക്കുന്നു അതിനെ ഏകമെന്ന് അദ്വിതീയം എന്ന് പറയാൻ കഴിയത്തില്ല. അസത്വ മാത്രം അഭ്യൂഹമാക്കി അയുക്തൈവ അഭ്യൂഹം ദുർ അനഭ്യൂഹമാ അനുപത്തേഹി. അവർ പറയുന്ന എന്താണ്? സൃഷ്ടിക്കുന്നു കേവലം അഭാവം, സുഷുപ്തിയിലും കേവലം അഭാവം മാത്രം. അതേ അവർക്ക് പറയാൻ പറ്റത്തുള്ളൂ. സൃഷ്ടിക്കുന്ന മുമ്പ് കേവലം ശൂന്യമാണെങ്കിൽ സുഷുപ്തിയിലും ശൂന്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ശൂന്യമെന്ന് പറയുന്നത്, ശൂന്യം പറയുക എന്ന് വെച്ചാൽ ശൂന്യം എന്ന് പറയുന്ന തത്വത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നു, അങ്ങനെ ഒരു കണ്ടെത്തൽ എത്തിച്ചേർന്നു. അല്ലെങ്കിൽ ഒരാൾ പറയുന്നു ഞാനതിനെ സാക്ഷാത്കരിച്ചിരിക്കുന്നു ശൂന്യത്തെ. സുഷുപ്തിയിൽ ശൂന്യമാണോ? സൃഷ്ടിക്കുന്നു ശൂന്യമാണോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ? ശൂന്യത്തിൽ നിന്നുണ്ടായതെല്ലാം ശൂന്യം തന്നെ, ശൂന്യമേ ഉള്ളൂ. നീ അനുഭവപ്പെടുന്നത് ഇതൊക്കെ കേവലം ഭ്രാന്തി എന്ന് പറയുന്നു. ശൂന്യം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയാണ്. ചോദിക്കുന്നു ഈ ശൂന്യം എന്ന് പറയുന്ന തത്വം ആരാ സ്വീകരിച്ചിരിക്കുന്നു? അങ്ങനെ ഒരു തത്വത്തെ സാക്ഷാത്കരിച്ച അഭ്യവഗന്ധ, ആ സാക്ഷാത്കരിച്ച ആള് അത് ശൂന്യമാണോ അല്ലയോ? അത് ശൂന്യമല്ല എന്ന് പറഞ്ഞാൽ സർവ്വ ശൂന്യമല്ല. ഇനി അത് ശൂന്യമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളില്ലെന്ന് വരും, അങ്ങനെ ഒരു സാക്ഷാത്കാരമില്ല. അങ്ങനെ ഒരു ശൂന്യ തത്വത്തെ സാക്ഷാത്കരിക്കുന്നവനും ശൂന്യമാണെങ്കിൽ പിന്നെ ആര് എന്തിനെ സാക്ഷാത്കരിച്ചു? അങ്ങനെ ഒരു ശൂന്യത്തെ സ്വീകരിക്കാൻ കഴിയില്ല. ഇതാണ് ബോധന്മാർ പറയുന്ന ശൂന്യവാദത്തിനെതിരെ ശങ്കരാചാര്യർ പ്രയോഗിക്കുന്ന ആയുധം ഇതാണ്. ആർക്കാണ് ശൂന്യത? എനിക്കാണെങ്കിൽ ശരി, നീം ശൂന്യനാണോ? ശൂന്യാണെങ്കിൽ പിന്നെ സാക്ഷാത്കാരമില്ല. ശൂന്യത്തിൽ പിന്നെ ചർച്ചകൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ശൂന്യത്തിൽ സർവമോടി അഭ്യുപഗന്ധു അനഭ്യുഗമ അനുപത്തേഹി. ശൂന്യത്തെ അംഗീകരിച്ചിരിക്കുന്നവന്റെ ശൂന്യത അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ശൂന്യത്തെ അംഗീകരിക്കാനില്ല. ഞാൻ ശൂന്യത്തെ സാക്ഷാത്കരിച്ചു എന്ന് പറയാനേ ആണില്ല. പിന്നെങ്ങനെ ശൂന്യത്തെ സമർത്ഥിക്കാൻ പറ്റും? ഇന്നും പലരും ഇത് പറയുന്നുണ്ട്. ബൗദ്ധന്റെ ബൗദ്ധ ആശയങ്ങളെ പിന്തുടരുന്നവർ പറയുന്നുണ്ട് ശുദ്ധ ശൂന്യത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞു. ശുദ്ധ ശൂന്യത്തിൽ നിന്നാണെന്ന് ആര് എവിടെ എപ്പോ അറിഞ്ഞു? അത് പറഞ്ഞു, ഞാൻ സുഷുപ്തിയിൽ ശുദ്ധ ശൂന്യമായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നു, കേവല ശൂന്യം. ശരി, സുഷുപ്തിയിൽ കേവല ശൂന്യത്തെ ജാഗ്രതയിൽ അറിയുന്നു, സുഷുപ്തിയിൽ അറിയുന്നു. സുഷുപ്തിയിൽ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ശൂന്യമല്ല, കാരണം അറിയുന്നവനുണ്ടായിരുന്നു. ജാഗ്രതയിൽ അറിഞ്ഞു എന്ന് പറഞ്ഞാലും അതേ പ്രശ്നം തന്നെ, ജാഗ്രതയിൽ അറിയുന്നവനുണ്ട്. അപ്പൊ ശൂന്യത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു അനുഭവമോ ഒരു ചിന്താഗതിയോ കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാൽ അതിനെ അറിയുന്നവൻ ചിന്തിക്കുന്നവൻ അവിടെ നിൽക്കും, അവൻ ശൂന്യനല്ലാതെയാണ്. ശൂന്യനല്ലാത്ത ഒരുവനെ ശൂന്യത്തെ അറിയാൻ കഴിയുമെന്ന് ചുരുക്കം. അതുകൊണ്ട് ശൂന്യവാദം അത് ശരിയല്ല, സർവ്വം ശൂന്യമാണ്. പറയുന്നു, ഞാൻ ശൂന്യം എന്തുകൊണ്ട് പറയുന്നു? സുഷുപ്തിയിൽ ശൂന്യം തന്നെയായിരുന്നു, കാരണം അവിടെ ഞാനുണ്ടായിരുന്നു. ആരെങ്കിലും പറയോ സുഷുപ്തിയിൽ ഞാനുണ്ടായിരുന്നു? അത് പറയാൻ കഴിയത്തില്ല. സുഷുപ്തിയിൽ കേവലം ശൂന്യം മാത്രമായിരുന്നു. പക്ഷെ ഉണർന്നതിന് ശേഷം ഇപ്പോ ഞാൻ പറയുന്നു എന്താണോ, അപ്പോ ശൂന്യമായിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ ശൂന്യത്തെ സ്വീകരിച്ചിരുന്നു. ഇപ്പൊ ഞാൻ ഉണർന്നിരുന്നുകൊണ്ട് പറഞ്ഞു, ഇതാനും അഭ്യുപഗന്ധ അഭ്യുപഗ്യതേ, ഞാനിപ്പോ സ്വീകരിക്കുന്നു. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് പറയുന്നു സുഷുപ്തി ശൂന്യമായിരുന്നു. ഇപ്പൊ സുഷുപ്തിയുടെ ശൂന്യതയെ അനുഭവിക്കുന്നവൻ ഇപ്പോഴുണ്ട്. എന്നാ പ്രാഗുത്പത്തേഹെ, സൃഷ്ടിക്കുന്നു അങ്ങനെ ഒരു ശൂന്യത സ്വീകരിക്കുന്നവന് ശൂന്യത അറിയുന്നവൻ വേണ്ട. പക്ഷെ ഇപ്പോ ഉണ്ടല്ലോ, ഉറക്കത്തിൽ അറിയുന്നവൻ വേണ്ട, പക്ഷെ ഉണർന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ അറിയുന്നു. ഉണർന്നിരിക്കുന്ന ഞാൻ പറയുന്നു, ഉറക്കത്തിൽ അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നു ശൂന്യമായിരുന്നു എന്ന്. എന്നാ അതും ശരിയില്ല. പ്രാഗുത്പത്തേ സദാഭാവത്തെ പ്രമാണാഭാവം പറയുന്നു. അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയത്തില്ല. സുഷുപ്തിയിൽ ശൂന്യമായിരുന്നു, സൃഷ്ടിക്കുന്നു ശൂന്യമായിരുന്നു അത് പറയാം. എന്തുകൊണ്ട്? നീ ഇത് പറയുന്നു ഉണർന്നിരുന്നുകൊണ്ടാണ്. ഉണർന്നിരുന്നുകൊണ്ട് പറയുമ്പോ നിനക്ക് നിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കേണ്ടി വരും, ആ അസ്തിത്വത്തെ സുഷുപ്തിയിൽ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രാഗുത്പത്തെ അസ്തുദേവേരി കൽപ്പന അനുപത്തി, സൃഷ്ടിക്കുന്ന സർവവും ശൂന്യമാണ് എന്നുള്ള കൽപ്പനയും യാതൊരു യുക്തിയുമില്ല. അതുകൊണ്ട് സത് അസ്തിത്വം അതിനെ ഈ ജാഗ്രതത്തിലും സൃഷ്ടിക്കുന്നു സുഷുപ്തിയിലും സർവത്ര സ്വീകരിക്കണം. അത് ബൗദ്ധന്മാരുടെ പക്ഷത്ത് ഇനിയും വരും. ഇവിടെ ബൗദ്ധന്മാരുടെ പക്ഷത്തെ നിഷേധിച്ചിരിക്കുന്നു. ഇവിടെ ഈ ചർച്ചകൾ വരുമ്പോൾ അദ്വൈതത്തിനും ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല ഈ ഒരു ചർച്ചകളെ. കാരണം ഇത്തരം ചിന്താഗതികൾക്ക് ചിന്തന്മാരുടെ ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന കാലത്താണ് ശങ്കരാചാര്യർ ഈ അദ്വൈതത്തെ അവതരിപ്പിക്കുന്നത്. ഇതിന് സമാധാനം പറയാതെ അദ്വൈതത്തിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പറയണം, അദ്വൈതം എന്ന് പറയുന്ന അനുഭവം അല്ലേ, അവിടെ പിന്നെ ചർച്ചയുടെ ആവശ്യം എന്താ? അനുഭവം എന്ന് പറയുന്നത് സ്വയം തനിക്ക് മാത്രം പ്രമാണമായ കാര്യമാണ്. ഗുരുവിന്റെ അനുഭവം വേറൊരുവന് പ്രമാണമാകുന്നു, സ്വീകരിക്കാൻ പറ്റത്തില്ല. അത് വിവേകമുള്ളവർ സ്വീകരിക്കത്തില്ല. ഞാൻ പറയുകയാണ്, ഞാൻ കൊമ്പുള്ള മുയലിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. പക്ഷെ ഞാനങ്ങനെ വിശ്വസിക്കുന്നതിന് മറ്റുള്ളവരെ സംബന്ധിച്ച് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതുപോലെ അന്നുവരെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായൊരു ചിന്താഗതിയാണ്. അദ്വൈതത്തിന്റെ മൂലരൂപമാണ് ശ്രുതിയിലുള്ളത്. അവിടെ നിന്ന് ഈ തരത്തിലുള്ള ചിന്തകളില്ല. ഈ തരത്തിൽ അതിനെ വ്യക്തമായി ഒരു സിദ്ധാന്തമായി രൂപപ്പെടുത്തുന്നത് ഭാഷ്യകാരന്റെ ചിന്തയിലാണ്. അത് വരുമ്പോൾ ബൗദ്ധന്റെയും മീമാംസന്റെയും എല്ലാം ചിന്തകളെ കണക്കിലെടുക്കേണ്ടി വരും. അതും അദ്വൈതവുമായിട്ട് താരതമ്യം ചെയ്യേണ്ടി വരും. അദ്വൈതത്തിന് വിരുദ്ധമാകുന്നതിന് ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ചിന്ത ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം അദ്വൈതം കേവലം സ്വാനുഭവമാണ് എന്ന് പറഞ്ഞാൽ അതിന് കേവലം വിശ്വാസികളെ മാത്രമേ കിട്ടൂ, വിവേകികളെ കിട്ടത്തില്ല. വിവേകി എന്നിട്ട് ചിന്തിക്കുന്നു, അവനെ സംബന്ധിച്ച് ഇത് കേവലം അനുഭവത്തിനപ്പുറം വിചാരക്ഷമമാണെന്ന് കൂടെ ബോധ്യപ്പെടുത്തുന്നു. ആദ്യം കേൾക്കുന്നു, മനനം ചെയ്യുന്നു, അതിനപ്പുറമല്ലേ അനുഭവം. ഒരാളോട് പറയണം ഇതിന്റെ അനുഭവമാണ് ഇനി സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ അവന്റെ ശ്രവണ മനനങ്ങളെയൊക്കെ നിഷേധിക്കുകയാണ്. ഇതൊന്നും കൂടെ സ്വീകരിക്കാനാണ് അത് സാധ്യമാണ്. വ്യുത്പന്നന്മാരെ ശാസ്ത്രജ്ഞന്മാരത് സമ്മതിക്കത്തില്ല. അനുഭവം അവരെ സംബന്ധിച്ച് അവസാനമാണ്. കാരണം വിശ്വാസത്തിൽ അനുഭവത്തിന്റെ പുറകെ പോകാൻ തയ്യാറില്ല. ദാർശനികന്മാരങ്ങനെ പോകത്തില്ല. ആധ്യാത്മികമായ ഒരു സാധാരണ വിഷയത്തിൽ ഒരു ഗുരുവിന്റെ പിറകിൽ ശിഷ്യം പോകും വിശ്വാസത്തിനിടയിൽ. പക്ഷെ തത്വചിന്തയിൽ അതില്ല. അവിടെ ശ്രവണ മനനങ്ങളിൽ നിന്ന് അനുഭവം അങ്ങനെയാണ്. പ്രാധാന്യം ശ്രവണ മനനങ്ങൾക്കാണ്. അനുഭവം പിന്നീടേ വരുന്നുള്ളൂ. അല്ല, അനുഭവത്തിൽ തുടങ്ങി ശ്രവണ മനനങ്ങളിലൂടെ പോവുകയാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. അല്ല, എന്റെ അനുഭവമാണ് അതുകൊണ്ട് സ്വീകരിക്കാം എന്നുള്ള നിലപാടാണ്. അത് സ്വീകരിക്കത്തക്കതാണോ എന്ന് ആദ്യം പരിശോധിച്ചത് സ്വീകരിക്കത്തക്കതാണെങ്കിൽ പിന്നെ അനുഭവത്തിന്റെ കാര്യം ചിന്തിക്കാം. അത് അനുഭവത്തിൽ വരുന്നു. അതാണ് ദാർശനികന്മാരുടെ നിലപാട്. അതുകൊണ്ട് അടുത്ത മീമാംസകരെ ഉള്ള അഭിപ്രായത്തെ പറയും. ഇത് അസദേവീതമഗ്ര ആസീത് എന്ന് പറയുന്ന വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്. അസദേവ ഇതമഗ്ര ആസീത് എന്ന് പറയുന്ന വാക്യത്തിന്റെ അർത്ഥമുണ്ടാകും. അതിനെന്തർത്ഥം ഉണ്ടാകാം? അർത്ഥം ഉണ്ടാകാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? വസ്തു ആകൃതേ ശബ്ദാർത്ഥത്തെ അസദ് ഏകം ഏവ ആദ്യജീവിതി പദാർത്ഥ വാക്യാർത്ഥ ഉപത്തിഹി കഥം ചോദ്യമാണ്. തനൂപത്ത് വെച്ച ഇതം വാക്യം അപ്രമാണം പ്രസജ്ജീയത. മീമാംസകർക്കൊരു പ്രത്യേകമുണ്ട്. അവരെല്ലാം പദം വാക്യം പദാർത്ഥം വാക്യാർത്ഥം ഇങ്ങനെ ചിന്തിക്കുന്നവരാണ്. ഒരു വസ്തു ഉണ്ടോ ഇല്ലയോ അതല്ല പ്രശ്നം. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന എന്താണ്? വസ്തു വസ്തുവിനനുസരിച്ച് വാക്യം. പുസ്തകമസ്തി, ഇവിടെ ഇപ്പൊ പുസ്തകം ഇരിപ്പുണ്ട്. പീഠയെ പുസ്തകമസ്തി. അപ്പോ ഇടത്തിൽ പുസ്തകം കണ്ടതുകൊണ്ട് നമ്മളങ്ങനെ ഒരു വാക്യം പ്രയോഗിക്കുന്നു. ആ വസ്തുവിനനുസരിച്ച് വാക്യം. മീമാംസർ പറയുന്നത് അതല്ല. വസ്തു ഉണ്ടോ ഇല്ലയോ അത് രണ്ടാമത് നോക്കാം. ആദ്യം പീഠയെ പുസ്തകമസ്തി, ഈ വാക്യം ശരിയാണോ എന്ന് നോക്കാം. ഈ വാക്യം ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും പുസ്തകം അവിടെ ഉണ്ടായിരിക്കും. അത് പ്രത്യക്ഷമാക്കേണ്ടായിരിക്കുന്നില്ല. വേണമെങ്കിൽ ആക്കാം. കാരണം അവർ വേദവാക്യങ്ങളെ പിന്തുടർന്ന് ചിന്തിക്കുന്നവരാണ്. അവർക്ക് പ്രാധാന്യം വേദവാക്യത്തിനാണ്, ശബ്ദത്തിനാണ് പ്രാധാന്യം. ശബ്ദത്തിന് പ്രത്യക്ഷത്തെക്കാൾ പ്രാമാണ്യം കൊടുക്കുന്നവരാണ്. അപ്പൊ ശബ്ദത്തിനനുസരിച്ച് പുസ്തകമസ്തി എന്നുള്ള ശബ്ദത്തിന്റെ പ്രയോഗം ശരിയാണ്. ആ ശബ്ദം അതിന്റെ ശക്തിയിലൂടെ അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള സാമർഥ്യത്തിലൂടെ ഒരർത്ഥത്തെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ശബ്ദം അതിനെ സാധൂകരിക്കുന്നുണ്ടെങ്കിൽ ആ വസ്തു സത്യം. അതിന് ശബ്ദം സാധൂകരിക്കണം. മറിച്ച് ആ ശബ്ദത്തിന് അതിനുള്ള ശേഷിയില്ലെങ്കിൽ ആ വസ്തുവില്ല അവിടെ. പുസ്തകമസ്തി എന്ന് പറയുന്നു, പീഠേ പുസ്തകമസ്തി എന്ന് പറയുന്നതിന് പകരം പറയുന്ന പീഠേ അശ്വമസ്തി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റും. പീഠേ ഗൗരസ്തി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം ആ ശബ്ദം മാർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് സമർത്ഥമുണ്ട്, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അതിനുവേണ്ടി ശബ്ദത്തിന് ചില പ്രത്യേകതകൾ അവർ സ്വീകരിക്കുന്നുണ്ട്. ശബ്ദാർത്ഥം ആകൃതി എന്നാണ് അവർ പറയുന്നത്. ആകൃതി എന്ന് പറയാൻ കാരണം എന്താണ്? ഗോഹു എന്നുള്ള ശബ്ദം കേട്ടുകഴിഞ്ഞാൽ കേൾക്കുന്നവരുടെ മനസ്സിലുണ്ടാകുന്നു ഗോഹു, അർത്ഥബോധം, പശു. അപ്പോൾ ആ ജീവിയെ കുറിച്ചുള്ള അർത്ഥബോധം ഉണ്ടാകുന്നു കേൾക്കുമ്പോൾ. നാല് കാലും വാലുമുള്ള ഒരു ജീവി, പല ജീവികളുണ്ട്, പക്ഷെ ഗോ എന്ന് പറയുന്ന ഒരു ജീവി. അപ്പോ ഗോ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഏത് ഗോവിനെ കുറിച്ചുള്ള ബോധമാണ് ഉണ്ടാകുന്നത്? വീട്ടിലെ ഗോവാണോ, അതോ അയൽവക്കത്തെ ഗോവാണോ, അതോ കാട്ടിലുള്ള ഗോവാണോ, ഏത് ഗോവിനെ കുറിച്ച് ഞാനുണ്ടാകുന്നു? അതുപോലെ ശബ്ദം കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ന ഗോ എന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നില്ല, മറിച്ച് സർവ ഗോക്കളും ജ്ഞാനം ഉണ്ടാകുന്നില്ല. അതങ്ങനെ സംഭവിക്കും. എത്ര ഗോണ്ടെന്ന് നമുക്ക് അറിയത്തോടിയില്ലല്ലോ. വരുന്നവിടെ ശബ്ദത്തിന്റെ അർത്ഥം വ്യക്തിയല്ല ഉദ്ദേശിക്കുന്നത്, ജാതിയാണ്. ശബ്ദ വസ്തു ആകൃതി ജാതി. അപ്പോ ഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ബോധം വരുന്നത് ഗോത്വ ജാതിയുള്ള സർവഗോക്കളുമാണ്. ഒരു ഗോ അവിടെ വിട്ടുപോകുന്നു. പക്ഷെ അത് വ്യക്തിയിലൂടെ എല്ലാ ബോധം ഉണ്ടാകുന്നത് ജാതിയിലൂടെയാണ്. ജാതി എന്ന് പറയുമ്പോൾ സർവവ്യക്തികളിൽ ഇരിക്കുന്ന സമാനമായ ധർമ്മം. സർവഗോവ്യക്തികളിലും ഓരോ ഗോവിനെയും കാണുമ്പോൾ ഇത് ഗോ ആണ് എന്ന് തിരിച്ചറിയിക്കുന്നതിനുള്ള എന്തോ ഒരു വിശേഷതയുള്ളതാണ് ജാതി. അല്ലെങ്കിൽ പല വിശേഷങ്ങൾ കൂടി ചേർന്നിരിക്കാം അത് ജാതി. അങ്ങനെയുള്ള ജാതി സർവഗോക്കളിലും ഇരിക്കുന്ന ഏകമാണ്. അപ്പോൾ ഗോ എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ ഗോവിനെ കുറിച്ച് നമുക്കങ്ങനെ ജ്ഞാനം ഉണ്ടാകും. ഒരു ഗോവിനെ കാണുമ്പോൾ അശ്വമാണെന്നോ ഒരു അശ്വത്തെ കാണുമ്പോൾ ഗോ ആണെന്നോ ബോധം ഉണ്ടാകുന്നില്ല. അത് വസ്തു ആകൃതി എന്ന് പറയുന്നു. ശബ്ദാർത്ഥത്വേ അതങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മീമാംസകരും മറ്റും പറയുന്നതിനനുസരിച്ച് അസദേകമേ വാദ്യതയും ഇതി പദാർത്ഥ വാക്യാർത്ഥബോധി, അതെങ്ങനെ ശരിയാകും? അസത് ഏകം അദ്വിതീയം ഇതെല്ലാം ജാതിവാചക ശബ്ദങ്ങളല്ല. ഗോ എന്ന് പറഞ്ഞാൽ ജാതിവാചക ശബ്ദമാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ ജാതിവാചക ശബ്ദമാണ്. അസത് ഏകം അദ്വിതീയം എന്നും പറയുന്നത് ജാതിവാചക ശബ്ദമല്ല. അല്ലെങ്കിൽ അവിടെ പദാർത്ഥം ഞാൻ ഉണ്ടാക്കത്തില്ല, വാക്യാർത്ഥം ഞാൻ ഉണ്ടാകത്തില്ല, വാക്യം അപ്രമാണമായി തീരും. അസദേകമേവ അദ്വിതീയം എന്ന് പറയുന്ന വാക്യത്തിന് എന്താണ് പ്രമാണം? അതാണ് വിളിച്ചത്. അപ്രമാണം പ്രസക്തിയില്ല. ഇതൊക്കെ വളരെ ഗഹനമായ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. ഭാഷ്യകാരൻ അതിനൊന്ന് പരാമർശിക്കുന്നു, നമ്മൾ അതിനൊന്ന് സ്പർശിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. ചർച്ചയുടെ ഉടക്കമോ തുടക്കമോ ഒടുക്കമോ ഒന്നും ഇവിടെയൊന്നും നിൽക്കുന്നതല്ല. ഇത്ര ഗഹനമാണ്. ആകൃതി ശബ്ദാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസദ് ഏകം അദ്വിതീയം തുടങ്ങിയ വാക്യങ്ങൾക്ക് അർത്ഥമില്ലാതെ വരും. ബാക്കി അപ്രമാണം ചെയ്തു. പദാർത്ഥം ലഭിക്കത്തില്ല, അതുകൊണ്ട് തന്നെ വാക്യാർത്ഥം ലഭിക്കത്തില്ല, അപ്രമാണമാകും എന്ന് പറഞ്ഞാലോ നൈഷദോഷ. അസലേകമേവ അദ്വിതീയം എന്ന് പറയുന്നത് എന്തിനു പ്രയോഗിച്ചിരിക്കുന്നു? സദ്ഗ്രഹണ നിവൃത്തി വരുത്തുക. പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇത് സത്യം, ഇത് മാത്രമാണ് സത്യം എന്നുള്ളൊരു ബോധം. ഇത് പരമാർത്ഥം, ഇതം നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടുക, നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടുന്ന ഇത് പരമാർത്ഥമാണ്, അതാണ് സദ്ഗ്രഹണം. ഈ പരമാർത്ഥ ബോധത്തെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അസദ്ദെന്ന് പ്രയോഗിച്ചത് എന്ന. അദ്വൈതത്തിനും ഇതിനും പരമാർത്ഥം എന്ന് പറയുന്നു, ദ്വൈതത്തിനും ഇതിനും പരമാർത്ഥം എന്ന് പറയുന്നു. അദ്വൈതി എന്താ പറയുന്നത്? ഇത് ഇപ്പോ സത്താണ്, സൃഷ്ടിക്കുന്നപ്പോ ഇത് സത്തായിരുന്നു. പക്ഷെ ദ്വൈതിയും പറയുന്നു ഇത് സത്താണ്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അദ്വൈതി പറയുന്നത് മൃത്യേ ചൈവ സത്യം, അതാണ്. ദ്വൈതി പറയുന്നത് പാത്രവും സത്യമാണ്. ഇത് ഏത് രൂപത്തിലാണ് സത്യം? മണ്ണായിട്ടാണോ സത്യം, അതേ പാത്രമായിട്ടാണ്? അവിടെ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. പാത്രമായിട്ടാണ് സത്യം എന്ന് പറഞ്ഞാൽ അത് അദ്വൈതിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല, അദ്വൈതിക്ക് അത് സ്വീകാര്യമാണ്. കേവലം മണ്ണായിട്ട് സത്യം എന്ന് പറഞ്ഞാൽ അതാണ് അദ്വൈതി സ്വീകരിക്കുന്നത്. അപ്പൊ സദ്ഗ്രഹണം ദ്വൈതിയെ സംബന്ധിച്ച് ഈ നാമരൂപം ആണ് സത്യം എന്ന് കരുതുന്നത്, അതിന്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് അസുദേവൈത മന്ദിരം ആസീത് എന്ന് പറഞ്ഞു. നിവൃത്തി വരുത്തുക, ബാക്കി ബാക്കി അതിനു വേണ്ടിയിട്ടാണ്. ഇതും ഇത് സത്താണ് എന്ന് പറഞ്ഞാൽ ഇത് അസദ് രൂപത്തിൽ നിലനിൽക്കുന്നതാണ്, നശിക്കുന്നതല്ല എന്നാണ്. അദ്വൈതി പറയുന്നു ഈ കാണുന്ന നാമരൂപങ്ങളെല്ലാം സത്താണ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ഈ കാണുന്ന നാമരൂപങ്ങളെല്ലാം സദ്രൂപത്തിൽ നിലനിൽക്കുന്നു. നാമവും രൂപമായിട്ടല്ല, നാമരൂപങ്ങളെല്ലാം നശിക്കുന്ന നമുക്ക് പ്രത്യക്ഷമാണ്, തന്നെ അറിയാം. പാത്രത്തിന്റെ ഒരാകൃതി പോയി വേറൊരു ആകൃതി വരും, ഒരു നാമം പോയി വേറൊരു നാമം വരുന്നു. അപ്പൊ അതൊക്കെ നശിക്കുന്നുണ്ടല്ലോ, അത് നശിക്കുന്നു എന്നുള്ള അഭിപ്രായ വ്യത്യാസം. പക്ഷെ സദ്രൂപത്തെ സ്ഥിതി നശിക്കുന്നില്ല, കാര്യങ്ങളെല്ലാം മൃത്തിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു, പക്ഷെ കാര്യങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. അതുകൊണ്ട് അസുദേവിയെ നമുക്ക് ആസി എന്ന് പറയുന്ന എന്തിനു വേണ്ടി? ഇത് ഇവിടെ ഇപ്പോ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ നാമരൂപാത്മകമായ ഇത് സത്തല്ല, മറിച്ച് അതിന്റെ ആധാരമായ സദ്രൂപത്തിൽ ഇത് നശിക്കാത്തതാണ്. അതാണ് അദ്വൈതത്തിന്റെ താല്പര്യം. സദ്ധ്യയും തവ ശബ്ദ സദാകൃതി വാചക ഏകമേവ അദ്വിതീയം ഇത്യേതുജ തശ്ദേന സമാനാധികരണം തഥാ ഇതമാസീതി തത്ര സദ്വാക്യേ പ്രയുക്ത സദ്വാക്യമേവ അവലംബ്യ സദ്വാക്യാർത്ഥ വിഷയാം ബുദ്ധിം സദ് ഏകമേവ അദ്വിതീയം ഇദാനീം ഇത്യേവം ലക്ഷണ തഥാ സദ്വാക്യാർത്ഥ നിവർത്തയതി അശ്വാരൂഢൈവ അശ്വാലംബനോ അശ്വം തത് അഭിമുഖ വിഷയാ നിവർത്തയതി തദ്വത്.
3: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം.org. ഓം നമഃ ശിവായ.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ശ്രുതി രണ്ടു കാര്യം പറഞ്ഞിരുന്നു. സദൈവ ഇതമഗ്രാസി, ഉടനെ പറഞ്ഞു അസദൈവ ഇതമഗ്രാസി എന്നാണ് രണ്ടും പറഞ്ഞത്. ആദ്യം പറഞ്ഞാണ് ശരിയെന്ന് പറയുന്നത്, ഇത് സത്താണ്, സത്ത് മാത്രമാണെന്ന് പറഞ്ഞ് ശരി. അങ്ങനെ രണ്ടാമത് പറഞ്ഞതോ അസത്തെന്ന്, അത് ശ്രുതി എന്ന് പറയുന്നുണ്ടല്ലോ, പറയുന്നു. അതിനാണ് സത്ഗ്രഹണം നിവർത്തി വരുത്തുക. ഈ നാമരൂപം സത്താണെന്നുള്ള ബോധത്തെ നിവർത്തിപ്പിക്കുക. എന്താണ് ഈ നാമരൂപ? അസത്താണ്. നാമരൂപങ്ങളോ ഈ സത്തിലെ അസത്താണ്. ഇത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം പറയുന്നു. കുതിര സവാരി ചെയ്യുന്നതാണ്, അങ്ങനെ സവാരി ചെയ്യുമ്പോൾ മുമ്പിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ, കുന്നോ മലയോ പാറയോ നദിയോ എല്ലാം ഉണ്ടെങ്കിൽ സവാരി ചെയ്യുന്ന ആൾ അതിനെ ഒഴിവാക്കുന്നു. തദ്ഭിമുഖ വിഷയം നിവർത്തി നേരെ വരുന്ന എല്ലാത്തിൽ നിന്നും കുതിരയെ മാറ്റിവിടുന്നു. എങ്ങനെ? കുതിരയിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടാണ്? അല്ല, കുതിരയിൽ ഇരുന്നുകൊണ്ട് തന്നെ. അപ്പൊ കുതിരയ്ക്ക് നേരെ വരുന്ന വിഷയങ്ങളെ മാറ്റുന്നതിന് കുതിരയെ തന്നെ ആശ്രയിക്കും. കുതിരയിൽ ഇരുന്നാലേ കുതിരയെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ കുതിരപ്പുറത്ത് ഇരുന്നുകൊണ്ട് കുതിരയെ വഴിതിരിച്ചിട്ടുണ്ട്, അതിനെ ആശ്രയിച്ചിട്ട് തന്നെ. അതിനാണ് ഉദാഹരണം പറഞ്ഞത്. ഒന്നിനെ ആശ്രയിച്ചിട്ട് അതിന്റെ ഗതിയെ നിയന്ത്രിക്കുന്നു. അതുപോലെ നസത് അസത് അസദേവ ഇതമഗ്രാസീത് എന്ന് പറയുന്ന ഈ വാക്യം എന്താ ചെയ്യുന്നത്? നഞ്ഞ് സദ്വാക്യ പ്രയുക്ത സദൈവ ഇതമഗ്ര ആസീത് എന്ന് പറയുന്ന വാക്യത്തിൽ നകാരം പ്രയോഗിച്ചിട്ടാണ് പറഞ്ഞത്. അസദൈവ ഇതമഗ്ര ആസീത് ആണ് സദ്വാക്യ പ്രയുക്ത. സദ്വാക്യമേ അവലംബ്യ, കുതിരയുടെ പുറത്തിരുന്നു കൊണ്ട് തന്നെ വഴിയെ അതിനെ തിരിച്ചുവിടുന്നു. അതുപോലെ സദ്വാക്യത്തിനെ അവലംബിച്ചിട്ട് സദ്വാക്യാർത്ഥ ബുദ്ധിയും സത് ഏകമേവ അദ്വിതീയം ഇതാനീത്യവും ലക്ഷണം. ഏകമേവ അദ്വിതീയം എന്ന് പറയുന്ന ആ ബുദ്ധി തഥാ സദ്വാക്യാർത്ഥ നിവർത്തയതി, എന്താണ് ആ ഭാവത്തോട്? ആ ഇത് സത്യമാണെന്നുള്ള നിശ്ചയത്തെ ഒഴിവാക്കുന്നു. അങ്ങനെ വരാമല്ലോ പറയുന്നൊരു താല്പര്യം ഇതാണിത്. സദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് സംശയം തോന്നാ ഈ നാമരൂപവും സത്താണ്. കുതിരയുടെ പുറത്തിരുന്ന് അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിക്കും. അപ്പൊ അതിന് പുറത്തിരുന്നതിനെ നിയന്ത്രിച്ച് വഴി തിരിച്ചു കൊടുക്കും. അപ്പൊ സദേവ എന്ന് കേട്ടുകഴിഞ്ഞാൽ തോന്നി ഈ നാമരൂപാത്മകമാണ് സത്യം. അതല്ല, സത്തിൽ നാമരൂപങ്ങളാണ്. അപ്പൊ ആ വാക്യത്തെ തന്നെ സ്വീകരിക്കുന്നു. സദേവ എന്ന് പറയുന്ന ആ വാക്യത്തെ സ്വീകരിച്ചിട്ട് ഈ നാമരൂപാത്മകമായിരിക്കുന്ന പ്രപഞ്ചം സത്താണെന്നുള്ള ആ അഭിനിവേശം അതിൽ നിന്നും നിവർത്തിപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് അസത് എന്ന് പറയുന്ന വാക്യം പ്രയോഗിച്ചത്. സത്താണ്, പക്ഷെ നാമരൂപാത്മകമായ പ്രപഞ്ചമല്ല സത്. മറിച്ച് സത്തിൽ നാമരൂപാത്മകമായ പ്രപഞ്ചം നിലനിൽക്കുന്നു. അത് ശരിയാണ്, സത്തിൽ നിന്ന് അതിനെ വേർതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് നാമത്തിനും രൂപത്തിനുമെല്ലാം സത് അനുഭവം തുടർച്ചയായിട്ടിരിക്കുന്നത്. അതേസമയം നാമരൂപമല്ല സത്, അത് ആരോപിതമാണ്. അതിനാണ് കുതിരയുടെ ദിശ എന്ന് പറഞ്ഞത്. അപ്പൊ ആ വാക്യത്തെ ആശ്രയിച്ചുകൊണ്ട് അതിനെ വഴി തിരിച്ചുവിടുന്നു. നഞ്ഞുകൂടി ചേരുമ്പോൾ കുതിരയുടെ പുറത്തിരുന്നുകൊണ്ട് കുതിരയെ നിയന്ത്രിക്കുന്നു. കുതിര മാത്രം ഉണ്ടായിട്ടല്ല, അതുപോലെ സദ്വാക്യത്തിനോടുകൂടി നഞ്ഞിനെ ചേർത്തിട്ട് ആ സദ്വാക്യത്തെ ആശ്രയിച്ചിട്ട് നാമരൂപകം ആത്മകമായത് സത്തല്ല എന്ന് ബുദ്ധിയെ തിരിച്ചുവിടുന്നു. അതിനുവേണ്ടി കാണുന്നത് എന്താണോ, നതു പുനഃ തദ്ഭാവമേവ അഭിതത്തെ. അല്ലാതെ അസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ശൂന്യമാണ്, സത്തിന്റെ അഭാവമാണെന്നല്ല പറയുന്നത്. അസത്ത് എന്ന് പറയുന്നതിന്റെ ചുരുക്കം ഇതാണ്. അസത്ത് എന്ന് പറയുന്നതിന്റെ താല്പര്യം ഈ നാമരൂപാത്മകമായ ഈ അനുഭവം സത്തല്ലാതെ അസത്താണ്, മറിച്ച് സത്തിലാണ് ഈ അനുഭവം. അതാണ് ഇവിടെ പറയുന്നത്, താല്പര്യമാണ്. ഈ അനുഭവങ്ങളെല്ലാം സത്തിലാണ്. ഇവിടെയാണ് ഒരു ചെറിയ ആശയക്കുഴപ്പം വന്നിരിക്കുന്ന ബുദ്ധിക്ക്. ഒരുവനെന്ത് കരുതുന്നു? ഈ നാമരൂപാത്മകമായ ഈ അനുഭവം എല്ലാം സത്താണെന്ന് വരുന്നു. അവിടെ ആശയം വ്യക്തമാണ്. ഇവിടെ എന്താണ് അദ്വൈതി പറയുന്നത്? സത്തിൽ നാമരൂപാത്മകമായ അനുഭവങ്ങളല്ല, അതുകൊണ്ട് സത്തിൽ നിന്ന് തന്നെ വേർതിരിക്കാൻ വയ്യ. കാരണം സത്തിലാണ് ഈ അനുഭവം, അതങ്ങനെ വേർതിരിക്കാൻ പറ്റും? സത്ത് ഉമ്മ, അതിൽ നിന്ന് പുസ്തകത്തിൽ വേർതിരിക്കാൻ പറ്റും? ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അസ്തിത്വം, ഓരോ വിഷയത്തിലും അനുഭവപ്പെടുന്നു. ആ അസ്തിത്വത്തിൽ നിന്ന് വിഷയത്തെ വേർതിരിക്കുക അതാർക്ക് കഴിയും? അതൊരിക്കലും സാധ്യമല്ല. അതേസമയം വിഷയങ്ങളെ മിഥ്യയാണെന്ന് പറയുകയും ചെയ്യും. ഇത് രണ്ടും ശരിയാണ്. വിഷയങ്ങൾ നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് എന്തുകൊണ്ട് പറയുന്നു? എന്താ എന്റെ താല്പര്യം? എന്നെ സത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ട്, അതുകൊണ്ടാണ്. എന്നാൽ പിന്നെ ഇതിനെ സത്യമെന്ന് പറഞ്ഞൂടെ? നാമരൂപാത്മകമായ ഇത് സത്യമാണ് എന്ന് പറഞ്ഞൂടെ? അത് പറയാൻ പറ്റില്ല. അതാണ് പറഞ്ഞ അസദേവ ഇതാണ്. അവിടെ ഇല്ലാതിരുന്ന ഇവിടെ എങ്ങനെ സത്യമാവും? നാമരൂപാത്മകമായിരിക്കുന്ന ഇതിനെ ഇവിടെ എന്തുകൊണ്ട് സത്യമെന്ന് പറഞ്ഞുകൂടാ? പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇത് സുഷുപ്തിയിൽ ഇത് സത്യമായിരുന്നു. അതാണ് നേരത്തെ പറഞ്ഞത് സദ്ഗ്രഹണ നിവൃത്തി. അസദേവ ഇത് അസത്തായിരുന്നു. ഇത് അസത്തായിരുന്നതിനെ ഇവിടെ എങ്ങനെ സത്യം എന്ന് പറയാൻ? അസത്യമല്ലല്ലോ, കുറച്ചു കാലം ഇല്ലാതിരുന്നു പിന്നീട് ഉണ്ടാകുക, അതിന് സത്യം എന്ന് പറയാൻ പറ്റും. അവിടെ അതുകൊണ്ട് അസത് അസദേവ, അതാണ് പറഞ്ഞ കുതിരയിൽ കയറി ഇരുന്നുകൊണ്ട് അതിനെ നിയന്ത്രിക്കുന്നത്. അതിനെ ആശ്രയിച്ചിട്ട് തന്നെ താൻ ഉദ്ദേശിക്കുന്ന ആ സത്വം അതിനെ സമർത്ഥിക്കും. അതിനെ ആശ്രയിച്ചിട്ട് മറിച്ച് ആ വാക്യത്തെ ആശ്രയിച്ചിട്ട് ശൂന്യത്തെ സമർത്ഥിക്കുകയാണ്. അസ്തിദേവയുടെ അഗ്രം ആസീത എന്ന് പറയുന്ന ഈ വാക്യത്തിന്റെ ആവശ്യം വന്ന ഇവിടെ ഈ ജാഗ്രതത്തിലാണ്. എന്തിനു വേണ്ടി? ഈ നാമരൂപാത്മകമായിരിക്കുന്ന ഈ അനുഭവം സത്യമല്ലാന്ന് പറഞ്ഞു. എന്തുകൊണ്ട് സത്യമല്ല? ദാസത്തായിരുന്നു, അതുകൊണ്ട് ഇത് അവിടെ ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങനെ എപ്പോഴാണോ ആ സുഷുപ്തിയിലേക്ക് പോകുന്നത് അവിടെ ഇരിക്കില്ല. ഈ അനുഭവമില്ല. ഈ അനുഭവം ഇല്ലെങ്കിൽ ഈ വസ്തു നാമരൂപങ്ങളുമില്ല. അനുഭവത്തിൽ നിന്ന് വസ്തുക്കൾ വേർതിരിക്കാനും പ്രയാസം. സ്വപ്നത്തിൽ നിന്ന് സ്വപ്ന ദൃശ്യങ്ങളെ വേർതിരിക്കാൻ ഒക്കത്തില്ല. ആർക്ക് കഴിയും? സ്വപ്നം കണ്ടിട്ടുള്ള ആർക്കും കഴിയത്തില്ല. ആ സ്വപ്ന അനുഭവത്തിൽ നിന്ന് സ്വപ്ന ദൃശ്യങ്ങളെ വേർതിരിച്ചെടുക്കും. അനുഭവത്തിൽ നിന്ന് വിഷയത്തെ വേർതിരിക്കാൻ ഒക്കത്തില്ല. അനുഭവം സത്യമാണ്. വിഷയങ്ങളോ നാമരൂപങ്ങളോ അസദേവ, നാമരൂപങ്ങൾ സത്യമല്ല. എന്തുകൊണ്ട്? അത് അവിടെ ഉണ്ടായിരുന്നില്ല. പ്രാഗുത്പത്തെ ഹേ ഉത്പത്തി മുൻപ് അതവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് രണ്ടിന്റെയും താല്പര്യം ഒന്നില്ല. സദേവ ഇതമഗ്ര ആസീത് എന്ന് പറഞ്ഞാലും അസദേവ ഇതമഗ്ര ആസീത് എന്ന് പറഞ്ഞാലും താല്പര്യം ഒന്നുമില്ല. അത് രണ്ടും പറയണമെന്നാലേ ഇത് പൂർണ്ണമാകത്തുള്ളൂ. പറയുന്നു സദേവ ഇതം ഭാഷകാരം പറഞ്ഞു ഇത് സൃഷ്ടിക്കുന്നത് സത്തായിരുന്നു. എന്നിട്ട് ഇനി പറയും സൃഷ്ടിക്ക് മുമ്പല്ല സൃഷ്ടിക്ക് ശേഷം ഇത് സത്ത് തന്നെ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്വൈതി എന്താ വിശേഷിച്ച് പറയുന്നത്? സൃഷ്ടിക്കുന്ന മുമ്പ് ഇത് സത്തായിരുന്നു, സൃഷ്ടിക്ക് ശേഷം ഇത് സത്താണോ? പിന്നെന്താ വിശേഷത? ഇതെല്ലാം സത്യമാണെന്നാണല്ലോ ചാർവാകനും പറയുന്നു. അതിനുവേണ്ടി പറഞ്ഞു വസദേവ

തെയ്യത്തേവ് സത്യം എന്ന് പറഞ്ഞതാണ്. അതിനെ വേർതിരിച്ചെടുക്കാൻ വയ്യാത്തതുകൊണ്ട് അത് തന്നെ പാത്രത്തെ മണ്ണിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് പാത്രം മണ്ണ് തന്നെ എന്ന് പറയുന്നതിനെന്താ യുക്തിഭംഗം. എന്നാലും കാണുന്നുണ്ടല്ലോ ആകൃതി, ആ നാമം, അത് നശിച്ചു പോകുന്ന നമ്മൾ കാണുന്നുണ്ട്. അത് മണ്ണിലെന്നും നിലനിൽക്കുന്നതായി കാണുന്നില്ല, ഉണ്ടാകുന്നതിന് മുമ്പും ഇല്ലായിരുന്നു, പിന്നീട് വന്നില്ല. അപ്പോൾ അത് നശിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് പിന്നെ ഇങ്ങനെ സത്യം എന്ന് പറയാൻ പറ്റും. അപ്പൊ ആ സത്യം, സത്ത് അസത്ത്, സത്യം അസത്യം, സത്യം മിഥ്യ എന്നെല്ലാം പറയുന്നതിന്റെ അതിർവരമ്പ് വളരെ സൂക്ഷ്മമാണ്, വളരെ സൂക്ഷ്മമാണ്. അത് വളരെ സ്ഥൂലമായി ചിന്തിക്കുമ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണ്, സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ ഇത് ഒന്ന് തന്നെ പറയുന്നു. അതുകൊണ്ട് ഏത് ഭാഷ ഉപയോഗിച്ചാലും ശരി തത്വം ഒന്ന് തന്നെ. സദൈവ ഇതമഗ്ര ആസീതെന്നോ അസദൈവ ഇതമഗ്ര ആസീതെന്നോ എന്ത് വേണോ പറയാം, വാക്യത്തിലല്ല. മീമാംസകർ പറയുന്നത് അത് ശബ്ദം ജാതി ബോധിപ്പിക്കുന്നു, ഇവിടെ ജാതിയില്ല, അതൊന്നും പദാർത്ഥം ഉണ്ടാകത്തില്ല, വാക്യാർത്ഥം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഇതാന്ന് പറയുന്ന അതല്ല, ഇവിടെ രണ്ട് വാക്യവും ഒന്ന് തന്നെ. സദൈവ ഇതമഗ്രാസീതെന്ന് പറയുന്നത് നമ്മളെ എത്തിക്കുന്നവരുടെ തന്നെ. അസദൈവ ഇതമഗ്രാസീതെന്ന് പറഞ്ഞാലോ മുമ്പിലുള്ള തടസ്സങ്ങളിൽ നിന്നും മാറ്റി അത് ലക്ഷ്യത്തിലെത്തിക്കും. മറ്റു കുറച്ചുകൂടെ നേരെ സദൈവ എന്ന് പറഞ്ഞു, ഇതല്പം വളഞ്ഞു. അതുകൊണ്ട് തന്നെ അത് പിന്നെ സദഭാവമേവ അഭിതത്തെ കേവലം സദഭാവത്തെ പറയുകയാണ്. അസത്തെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏത് വഴിക്ക് ചിന്തിച്ചാലും ആ സത്യ തന്നെ എത്തിച്ചേരുന്നു. അദ്വൈതി മിഥ്യ എന്ന് പറയുന്നു. അദ്വൈതി മിഥ്യ എന്ന് പറഞ്ഞിട്ട് മിഥ്യയിലെത്തിച്ചേരുകയാണ്. അതൊരു മിഥ്യ എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ എത്തിച്ചേരും. സത്യം എന്ന് പറഞ്ഞാലോ, അത് പറഞ്ഞാലോ അവിടെ തന്നെ എത്തിച്ചേരും. ശൂന്യം എന്ന് പറഞ്ഞാലോ അവിടെ തന്നെ എത്തിച്ചേരും. ഏത് വഴിക്ക് അവിടെ തന്നെ എത്തിച്ചേരുന്നു. അതുകൊണ്ടാണ് അതിന് അദ്വയം, അദ്വിതീയം, അദ്വൈതം എന്നെല്ലാം പറയുന്നത്. രണ്ട് കാര്യങ്ങൾ ഇവിടെ സാധിക്കും. ഒന്നെന്താണോ, വസ്തുവിനെ നേരിട്ട് ബോധിപ്പിക്കും. മറ്റൊന്നെന്താണോ, അതിനെ ബോധിപ്പിക്കുന്നതിനുള്ള തടസ്സങ്ങളെ മാറ്റുക. രണ്ട് കാര്യമാണ് ശാസ്ത്രം. നേരിട്ട് ബോധിപ്പിക്കുമ്പോൾ തടസ്സം വന്നു കഴിഞ്ഞാൽ അനുസൃതപ്പെടുത്തിരുന്നവൻ രണ്ട് കാര്യമേ ചെയ്യുന്നു. ഒന്ന്, കുതിരയിലിരുന്നുകൊണ്ട് അവൻ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നു. സദൈവ അത് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. പക്ഷെ ആ യാത്രയിൽ അവൻ മറ്റൊന്നും കൂടി ചെയ്യുന്നുണ്ട്. ആ കുതിരയിരുന്നു കൊണ്ട് തന്നെ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് വഴിയിലുള്ള തടസ്സങ്ങളെ മാറ്റുന്നു. അത് അസദേവ. രണ്ടു കാര്യം സംഭവിക്കുന്നില്ല. നേരെ മുമ്പിൽ വരുന്ന തടസ്സത്തെ മാറ്റാതെ മുമ്പോട്ട് പോകാൻ പറ്റും. വഴി അല്പം വളഞ്ഞു പോയാൽ ലക്ഷ്യത്തിലെത്തും. വഴിക്കൊരു മല കണ്ടു കഴിഞ്ഞാൽ അതിനെ ഒഴിഞ്ഞു പോകും, അല്പം വളഞ്ഞു പോകും. അതാണ് അസദേവ. പക്ഷെ ഇവിടെ ആ ലക്ഷ്യത്തിൽ തന്നെ എത്തിച്ചേരും. വഴിക്ക് ഒരു തടസ്സങ്ങളുമില്ല, അത് സദൈവ നേരെ എത്തിച്ചേരും. ഇതാണ് അദ്വൈതിയുടെ നിലപാട്. അതിനുവേണ്ടിയിട്ട് രണ്ടും ആവശ്യമുണ്ടെന്നോ, നേരിട്ട് ബോധിപ്പിക്കുകയല്ല തത്വത്തെ, അതോടൊപ്പം തന്നെ തത്വത്തിന്റെ വിഘ്നങ്ങളെ തടസ്സങ്ങളെ മാറ്റം ചെയ്യുന്നു. അതാണ് അടുത്ത് പറയുന്നത്, ദർശയിത്വാഹി വിപരീത ഗ്രഹണം തത്വ നിവർത്തയിലും ശക്യത്തെ. വിപരീത ബുദ്ധി എന്താണതിനെ കാണിക്കും. തടസ്സത്തെ കാണിച്ചിട്ട് ഒഴിഞ്ഞു പോകും, കണ്ടിട്ട്. അതുപോലെ വിപരീത ഗ്രഹണത്തെ കാണിക്കുന്നു. ഇവിടെ എന്താ വിപരീത ഗ്രഹണം? ഈ നാമരൂപാത്മകമായ അനുഭവം അതിനെ കാണിച്ചു തരുന്നു. കാണിച്ചിട്ട് തത്വ നിവർത്തിയത് ശക്യതയെ അതിൽ നിന്ന് ഒഴിവാക്കുന്നു. അർത്ഥവത്വാദ് അസദാദിവാക്യ ശ്രൗതത്വം പ്രാമാണ്യം. അതുകൊണ്ട് ഈ അസ തുടങ്ങിയ വാക്യങ്ങൾ
വിപരീതാർത്ഥമൊന്നും

0: നമുക്ക് തോന്നിപ്പോകുന്ന വാക്യങ്ങൾ അതും ആ സത്യത്തിലേക്ക് തന്നെയാണ്. ഇവിടെ എന്താണ്, മീമാംസകരും മറ്റും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അവരതിന്റെ അർത്ഥത്തെ വേർതിരുത്തി കൽപ്പിച്ചു. അദ്വൈതി പറയുന്നു, ഇവിടെ അദ്വൈതത്തിന് എതിരായി ശ്രുതിയിൻ്റെ എന്തെങ്കിലും വാക്യത്തെ കണ്ടുകഴിഞ്ഞാൽ ആ വാക്യങ്ങളും അദ്വൈതത്തെ സഹായിക്കുന്നതാണ്. എന്തിനു, വിപരീത ഗ്രഹണത്തെ നിവർത്തിപ്പിക്കുന്നതിന് അതിൻ്റെ ആവശ്യമാണ്. ഇത് ശ്രുതിയിൽ ദ്വൈതപരമായ വാക്യങ്ങൾ ധാരാളമുണ്ട്. എല്ലായിടത്തും അദ്വൈതം എന്താ പറയുന്നു, അതുകൊണ്ടാണ് അതിന് ദ്വൈതപരമായ വ്യാഖ്യാനിച്ച ആചാര്യം. ഇതിലേതിനെ സ്വീകരിക്കുമെന്ന് നമ്മൾ ചോദിക്കും. ഒരിടത്ത് അദ്വൈതം പറയുന്നു, വേറിടത്ത് ദ്വൈതം പറയുന്നു. നിങ്ങൾ ഒരു കൂട്ടർ പറയുന്നു അദ്വൈതമാണ് ശരിയെന്ന്, വേറൊരു കൂട്ടർ പറയുന്നു ദ്വൈതമാണ് ശരിയെന്ന്. ഇത് രണ്ടും ഒരേ വേദത്തിൽ പറയുന്നു. ഇതിലേതിനെ സ്വീകരിക്കും? കേൾക്കുന്നവൻ ആശയക്കുഴപ്പത്തിലും. അദ്വൈതത്തെ സ്വീകരിക്കണോ അതോ ദ്വൈതത്തെ സ്വീകരിക്കണോ? അദ്വൈതി പറയുന്ന എന്താണ്, ഇവിടെ അങ്ങനെ രണ്ട് കാര്യങ്ങളെ ബോധിപ്പിക്കുന്ന വാക്യമേ ഇല്ല ശ്രുതി. ശ്രുതിയിൽ സർവത്ര ഒരു കാര്യത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളാണ്. ഈ ദ്വൈതപരമായിട്ടുള്ള വാക്യങ്ങളോ, ഇതെല്ലാം ദ്വൈതത്തിൽ നിന്ന് മനസ്സിനെ നിവർത്തിപ്പിക്കാനുള്ളതാണ്, വിപരീത ഗ്രഹണത്തെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് നേരിട്ട് തത്വത്തെ ബോധിപ്പിക്കുന്നു, മറ്റൊന്ന് വിപരീത ഗ്രഹണത്തെ നിവർത്തിപ്പിച്ചിട്ട് ബോധിപ്പിക്കുന്നു. ഇത്യദോഷ, അതുകൊണ്ട് സർവവാക്യങ്ങളും പ്രമാണമാണ്. ആ അദ്വൈതത്തിൽ നിഷ്ഠയുള്ളവനെ സംബന്ധിച്ചു, നിങ്ങൾ അദ്വൈത എന്ന് പറയുന്ന ആശയത്തെ ഗ്രഹിക്കാൻ കഴിയുന്നുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് വാക്യത്തിൽ നിന്നും അതിൽ നിന്ന് ഗ്രഹിക്കും. തസ്മാ ദസദ സർവഭാവരൂപ സത് വിദ്യമാനം അജായത സമുത്പന്നം. നിങ്ങളുടെ അദ്വൈതത്തെ സംബന്ധിച്ച് ആശയക്കുഴപ്പമൊന്നും വേണ്ട. ഒരാൾക്ക് ആശയക്കുഴപ്പം എങ്ങനെയാണ്, ഞാൻ അദ്വൈതിയായി, മറ്റൊരു അദ്വൈതിയാകുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് ഞാൻ അദ്വൈതിയായത്, ഈ പഠിച്ചു കഴിഞ്ഞു. വേറൊരുവൻ എന്തുകൊണ്ട് അദ്വൈതിയായി, അദ്വൈതിയാകുന്നതും പഠിച്ചിട്ടാണ്. രണ്ടുപേരും ഒരേ വേദമാണ് പഠിച്ചത്, ഒരുത്തൻ ദ്വൈതിയായി ഒരുവൻ അദ്വൈതിയായി. ദ്വൈതിയായവനെ സംബന്ധിച്ച് ആശയക്കുഴപ്പമൊന്നുമില്ല, അദ്വൈതിക്കാണ് ഇപ്പോൾ ആശയക്കുഴപ്പം. എന്താണ്, അവൻ എന്തുകൊണ്ട് അദ്വൈതിയായില്ല, ഞാൻ പഠിച്ച അതേ വേദമാണല്ലോ അവനും പഠിച്ചത്. ആൾക്കാർ പറയാറുള്ള എന്തുകൊണ്ട് ആൾക്കാർ ഈ ദ്വൈതത്തിൽ കിടക്കുന്നു, എന്തുകൊണ്ട് എല്ലാവരും അദ്വൈതത്തിലേക്ക് വരുന്നില്ല, അങ്ങനൊരാഗ്രഹം ശരിയായ അദ്വൈതിയെ സംബന്ധിച്ചില്ല. എന്തുകൊണ്ടില്ല, കാരണം അവൻ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം വിപരീത ഗ്രഹണം ദ്വൈതത്തെ സംബന്ധിച്ചു. വേദവാക്യത്തിൽ നിന്ന് തന്നെ വിപരീത ഗ്രഹണമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ ആ വിപരീത ഗ്രഹണത്തെ നിവർത്തിപ്പിക്കുന്ന തരത്തിൽ വേദവാക്യങ്ങൾ അവന് സഹായിച്ചില്ല അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവൻ വിപരീത ഗ്രഹണത്തിൽ ദ്വൈതത്തിൽ ഇരിക്കുന്നു. അതിൽ അദ്വൈതിക്ക് ആശങ്കയൊന്നുമില്ല. തസ്മാത് അസദ സർവഭാവരൂപ സത് വിദ്യമാനം അജായത സമുത്പന്നം. അതുകൊണ്ട് സിദ്ധാന്തം ഇവിടെ എന്താണ് പറയുന്നത്, അസദ ശ്രുതി രണ്ടാമത് പറയുന്നത് അസത്തിൽ നിന്ന് സർവഭാവരൂപ സർവഭാവരൂപമായ അസത്തിൽ നിന്ന് വിദ്യമാനം അജായത ഇതെല്ലാം ഉണ്ടായി. വീണ്ടും ഇവിടെ എത്തി സർവഭാവരൂപമായ അസത്തിൽ നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിപരീത ഗ്രഹണത്തെ നിവർത്തിപ്പിക്കുന്നു. സർവാഭാവം, ഈ കാണുന്ന നാമരൂപാത്മകമായ സർവത്തിന്റെ അഭാവം അല്ലേ, ഈ കാണുന്ന നാമരൂപാത്മകമായ സർവത്തിന്റെ അഭാവമായ സുഷുപ്തി, അവിടെ നിന്ന് ഈ നാമരൂപാത്മകമായ ഇതെല്ലാം ഉണ്ടായി എന്ന് പറയുന്നതിലെന്താ ദോഷമുണ്ട്? അല്ലെങ്കിൽ വേറെ രീതി പറയാം, എന്താണ് ഈ നാമരൂപാത്മകമായ ഒന്നുമില്ലാതിരുന്ന ഒരവസ്ഥ സുഷുപ്തി? അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. നാമരൂപാത്മകമായ ഇതൊന്നുമില്ലാതിരുന്ന അവസ്ഥ അസത്, അതിൽ നിന്നും നാമരൂപാത്മകമായ ഈ അവസ്ഥയിലേക്ക് വന്നു സൃഷ്ടിച്ചു എന്നൊന്നും പറയേണ്ട കാര്യം, അതംഗീകരിക്കാമല്ലോ. നാമരൂപാത്മകമായ ഒന്നുമില്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നാമരൂപാത്മകമായ ഈ അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ പറയുന്നു, അജായത സമുത്പന്നം അടഭാവശാന്തസ. അജായത എന്നുള്ളത് മന്ത്രത്തിൽ ജായത എന്നേ ഉള്ളൂ. അവിടെ ലങ്ങില് നിയമപ്രകാരം അടാഗം വരണം, അത് വന്നിട്ടില്ല വ്യാകരണ നിയമം അനുസരിച്ച്. ലുങ് ലങ് ലുങ് ഷഡുദാത്ത എന്നെല്ലാം പാണിനി പറയും, അതുകൂടെ സംഭവിച്ചില്ല. അതുകൊണ്ടാണ് പറയുന്നത് തസ്മാത് അസദ സത് ജായത എന്ന് പറഞ്ഞ അജായത എന്നാണ്. ഏത് ശബ്ദം എങ്ങനെ പ്രയോഗിച്ചാലും ശരി, ആത്യന്തികമായി ആ സത്തിൽ തന്നെ എത്തിച്ചേരും. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതിന്റെ പ്രധാന വിഷയം. തത്വത്തെ മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് അസദേവ ഇതമഗ്ര ആസീതെന്നോ സദേവ ഇതമഗ്ര ആസീതെന്നോ ഏത് തരത്തിൽ പറഞ്ഞാലും ശരി, ഇവിടെ പറയുന്നത് ആ സത്തെ അതിനാണ് ബോധിപ്പിക്കുന്നത്. ആ സത്ത ജഗത് കാരണമാണ്. ഈ ജഗത് എന്ന് പറയുന്ന കാര്യത്തിലും ആ സത്തയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ശ്രീദേവിനെ ഉപദേശിക്കുന്ന എന്താണ്? നീ ആ സത്തയാണ്, തത് ത്വം കാര്യമായി എന്നെ കുറിച്ച് നീ സ്വയം കരുതുന്ന ഈ നീ കാര്യമല്ല, മറിച്ചെന്താണ്? തത് ആ സത്താണ്. ഏത് വാക്യത്തെടുത്ത് വിചാരം ചെയ്താലും അവിടെ തന്നെ എത്തിച്ചേരും. അപ്പൊ നിഷേധപരമായി വരുന്ന നഞ്ഞ് ചേർത്ത് വരുന്ന വാക്യങ്ങളല്ല, അത് വിപരീത ഗ്രഹണ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ അല്ലാതെയുള്ള വാക്യങ്ങൾ സദേവ തുടങ്ങിയ വാക്യങ്ങൾ നേരിട്ട് അതിനെ ബോധിപ്പിക്കുന്നു. ഇതാണ് ശ്രുതിയുടെ താല്പര്യം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
1: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Hindi Spiritual Discourse. In this, you are about to listen Nayanmar Puranam. The title is Adibatta Nayanar Puranam, presented by Sri Singapore Shankara Narayanan. Thank you. Om Namah Shivaya.
2: Om Namah Shivaya. Bhakto, ye Shravan ka mahina hai, kyunki Shiv ke liye atyant lokpriya hai. Aaj hum sunte hain aur ek Nayanmar ya sant ki kahani, jinka naam Atipattar hai. नागपट्टिनम में मछुआरों के एक समुद्र कुल में अतिपुत्र नायनमार का जन्म हुआ। वे प्रतिदिन समुद्र में जाकर मछली पकड़ते और इस भांति अपनी जीविका चला रहे थे। उनका एक प्रण था कि जब भी मछली पकड़ें, सबसे पहली मछली सृष्टि में नृत्य कर रहे नटराज को अर्पण करके फिर से समुद्र में छोड़ देते थे। एक समय की बात है, कई दिन लगातार अतिपुत्र के जाल में केवल एक ही मछली आती और अपने प्रण के अनुसार वे प्रतिदिन उस एकमात्र मछली को शिव अर्पित करके समुद्र के जल में छोड़ देते थे। भोजन के अभाव से शरीर दुर्बल हो गया था, पर प्रण के अनुसार शिव के प्रति समर्पण भावना से मछली समुद्र में फेंकना बंद नहीं हुआ। एक दिन उनके जाल में अद्भुत सुनहरे रंग की स्वर्ण और रत्न जड़ित एक मछली फंसी। उसे देखकर अतिपुत्र ने विचार किया, यह देखने से मछली है, रत्न जड़ित होने के कारण मेरे प्रभु को अर्पित करने के लिए भी उपयुक्त है। और प्रभु जिसने मुझे अपने दास के रूप में स्वीकारा है, उनके चरणों में इसे अर्पित करता हूँ। यह विचार कर वह बहुमूल्य मछली तरंगों से उद्वेलित सागर में शिव को भेंट कर दी। उसी क्षण उन्हें वृषभ पर आरूढ़ शिव के आकाश में दर्शन हुए। नीलकंठ प्रभु की असीम अनुकंपा हुई और करबद्ध प्रणाम करते हुए शिव भक्त हरिपत्र को शिवलोक में स्थान मिला। सुविधा संपन्न लोगों द्वारा व्रत और पूजा पर महत्व दिया जाता है। सुविधाओं के अभाव में भी सच्चे भक्त अपने व्रत और प्रण का किसी भांति भी पालन करते हैं, इस कथा में यह दर्शाया गया है। तमिल प्रदेश के लोगों ने अनेकानेक मंदिरों का निर्माण किया, किंतु उनकी यह मान्यता कदापि नहीं कि ईश्वर केवल मंदिर में निवास करते हैं। वे वन उपवन ताल तलैया नदी चौराहा सशामंच पर्वत आदि स्थानों पर सर्वत्र व्याप्त हैं और उपासना करने वालों के लिए उनकी भावना और इच्छा के अनुसार प्रकट होकर वरदान देते हैं। ऐसा विचार तिरुमुर्गा तरुपड़ई नामक प्राचीन तमिल तीर्थ कविता में आता